0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ സുന്ദരമായ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനിൽ. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 15 ശനിയാഴ്ച. കൊലവർഷം 1201, കർക്കിടക മാസം 30 ഉത്രം നക്ഷത്രം. ഇന്ന് ഓഗസ്റ്റ് മാസം 15 ഭാരതം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേരുന്നു. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞ ഒരു വാചകത്തോടുകൂടി ഇന്നത്തെ അരുണോദയം നമുക്ക് ആരംഭിക്കാം. ഒരു ലക്ഷ്യം വയ്ക്കുക, അതിനായി മാത്രം ജീവിക്കുക. ആ ഒരു ചിന്തയെ നിങ്ങളുടെ തലച്ചോറിലും പേശികളിലും ഞരമ്പുകളിലും നിറയ്ക്കുക. ബാക്കി എല്ലാ ചിന്തകളെയും മാറ്റിവെക്കുക. ഇതാണ് ജീവിത വിജയത്തിലേക്കുള്ള വഴി. പല കാര്യങ്ങളിലും ഒരേ സമയം ശ്രദ്ധ കൊടുത്ത് ഒടുവിൽ ഒന്നും ശരിയായില്ലല്ലോ എന്ന് നമ്മൾ വിഷമിക്കാറുണ്ട്. വിജയം നേടാൻ ഒരേ ഒരു രഹസ്യമേ ഉള്ളൂ: ചെയ്യുന്ന കാര്യത്തിൽ പൂർണ്ണമായ ശ്രദ്ധ കൊടുക്കുക. നിങ്ങളുടെ മുഴുവൻ എനർജിയും ആ ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം തിരിച്ചുവിട്ട് നോക്കൂ. വിജയം ഉറപ്പാണ്. ഒരിക്കൽ കൂടി എല്ലാ ശ്രോതാക്കൾക്കും മനോഹരമായ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാണ്.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് കർക്കിടക മാസം 30-ാം തീയതി. ഇനി അരുണോദയത്തിൽ രാമചരിതാമൃതം. ഈ ഒരു പരിപാടി അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ഒരു മാസമായി നമ്മൾ കേട്ട വരികളും ചിന്തകളും നമ്മുടെ മനസ്സിന് നൽകിയ പോസിറ്റീവ് ഊർജം ചെറുതല്ല. ഇന്ന് ഈ 30-ാം ദിനത്തിൽ നമ്മൾ അറിയുന്നത് രാമായണത്തിന്റെ ആകെ തുകയായ ഭഗവാന്റെ പട്ടാഭിഷേകത്തിന്റെ മനോഹരമായ വരികളെ കുറിച്ചാണ്. അധർമ്മത്തിനുമേൽ ധർമ്മം വിജയം വരിച്ച ആ ശുഭമുഹൂർത്തത്തിലേക്ക് നമുക്ക് കടക്കാം. രാമചന്ദ്രപ്രഭു ലോകനാഥൻ താൻ രാജ്യഭാരണോ ഭവിച്ചു സുഖപ്രദം. നീണ്ട 14 വർഷത്തെ വനവാസത്തിനും കഠിനമായ യുദ്ധങ്ങൾക്കും ശേഷം ശ്രീരാമചന്ദ്രൻ അയോധ്യയിൽ തിരിച്ചെത്തി രാജാവായി അഭിഷേകം ചെയ്യപ്പെടുന്ന ഭാഗമാണ് ഇത്. അധർമ്മത്തിന്റെ ഇരുട്ടിനെ മാറ്റി ധർമ്മത്തിന്റെ വെളിച്ചം പ്രപഞ്ചമാകെ പടർന്ന നിമിഷം. ഭഗവാനെ രാജാവായി കണ്ട് ആനന്ദക്കണ്ണീരോടെ ഭക്തർ വണങ്ങി നിൽക്കുന്നു. നമ്മുടെ ജീവിതവും ഏതാണ്ട് ഇതുപോലെയാണ്. പ്രതിസന്ധികളും സങ്കടങ്ങളും നിറഞ്ഞ വനവാസകാലം എല്ലാവരുടെയും ജീവിതത്തിലുണ്ടാകണം. എന്നാൽ ധർമ്മവും ക്ഷമയും കൈവിടാതെ മുന്നോട്ടു പോയാൽ ദുഃഖങ്ങൾക്കൊടുവിൽ സന്തോഷത്തിന്റെ ഒരു പട്ടാഭിഷേക മുഹൂർത്തം നമ്മെയും തേടിയെത്തും. പ്രത്യാശ കൈവിടാതെ ജീവിക്കണമെന്നാണ് ഭഗവാന്റെ ഈ വിജയചരിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കഠിനമായ പരീക്ഷണങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന വിജയം എപ്പോഴും മധുരമുള്ളതായിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലും ആനന്ദത്തിന്റെ ആ നല്ല നാളുകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നാളെ കർക്കിടകം 31-ാണ്. ഈ രാമായണ പരമ്പരയുടെ അവസാന ഭാഗവുമായി എത്താം. അതുവരേക്കും കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: ഹൃദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ഓഗസ്റ്റ് മാസം 15-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ഭാരത ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ദിവസമാണ് ഇത്. ഏതാണ്ട് 2 നൂറ്റാണ്ടുകാലത്തെ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിന് വിരാമമിട്ട് ഇന്ത്യ പൂർണ്ണ സ്വാതന്ത്ര്യം നേടിയത് ഈ ദിവസമാണ്. ദശലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യസമര സേനാനികളുടെ ത്യാഗത്തിന്റെയും പോരാട്ടത്തിന്റെയും ഫലമായാണ് രാജ്യം സ്വതന്ത്രമായത്. 1947 ഓഗസ്റ്റ് 15 അർദ്ധരാത്രിയിൽ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ആദ്യമായി നമ്മുടെ ത്രിവർണ പതാക ഉയർത്തുകയും ലോക പ്രശസ്തമായ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി എന്ന പ്രസംഗം നടത്തുകയും ചെയ്തു. ഇന്ത്യൻ മാധ്യമ ചരിത്രത്തിലെ വിപ്ലവകരമായ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ച ദിവസമായിരുന്നു 1982 ഓഗസ്റ്റ് 15. രാജ്യത്തെ ഔദ്യോഗിക ചാനലായ ദൂരദർശൻ ആദ്യമായി നിറങ്ങളോടുകൂടിയ സംപ്രേഷണം ആരംഭിച്ചത് ഈ ദിവസമാണ്. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം തത്സമയം കളറായി ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടായിരുന്നു തുടക്കം. ഇതേ വർഷം ഡൽഹിയിൽ നടന്ന ഏഷ്യൻ ഗെയിംസ് ദൂരദർശനിലൂടെ രാജ്യത്തുടനീളം ദശലക്ഷക്കണക്കിന് ആളുകൾ ആദ്യമായി നിറങ്ങളോടെ കണ്ട് ആസ്വദിച്ചു. ഇന്ത്യയിൽ ഡിജിറ്റൽ യുഗത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിച്ചത് 1995 ഓഗസ്റ്റ് 15 പൊതുമേഖലാ സ്ഥാപനമായ VSNL വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് ഇന്ത്യയിൽ ആദ്യമായി ഇന്റർനെറ്റ് സേവനം പൊതുജനങ്ങൾക്കായി ലഭ്യമാക്കി. തുടക്കത്തിൽ വേഗത കുറവും കനത്ത നിരക്കുമായിരുന്നുവെങ്കിലും രാജ്യത്തെ ഇന്നത്തെ IT വിപ്ലവത്തിനും ഓൺലൈൻ സേവനങ്ങൾക്കും കമ്പ്യൂട്ടർ സാക്ഷരതയ്ക്കും ശക്തമായ അടിത്തറ പാകിയത് ഈ ചരിത്രപരമായ ചുവടുവെപ്പാണ്. അന്താരാഷ്ട്ര കപ്പൽ ഗതാഗത ചരിത്രത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് അത്ഭുതങ്ങളിലൊന്നായ പനാമ കനാൽ ഔദ്യോഗികമായി കപ്പൽ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് 1914 ഓഗസ്റ്റ് 15. അറ്റ്ലാന്റിക് സമുദ്രത്തെയും പസഫിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന ഈ മനുഷ്യനിർമ്മിത കനാൽ നിലവിൽ വന്നതോടെ കപ്പലുകൾക്ക് തെക്കേ അമേരിക്കൻ വൻകര ചുറ്റിപ്പോകേണ്ടി വന്നിരുന്ന കിലോമീറ്ററുകളോളം ദൂരം ലാഭിക്കാൻ കഴിഞ്ഞു. ആഗോള വ്യാപാര രംഗത്ത് ഇതൊരു വൻ നാഴികക്കല്ലായിരുന്നു. 2-ാം ലോകമഹായുദ്ധത്തിന് പൂർണമായ വിരാമം കുറിച്ചുകൊണ്ട് ജപ്പാൻ സഖ്യകക്ഷികൾക്ക് മുന്നിൽ ഔദ്യോഗികമായി കീഴടങ്ങൽ പ്രഖ്യാപിച്ചത് 1945 ഓഗസ്റ്റ് 15. ഹിരോഷിമ, നാഗസാക്കി എന്നീ നഗരങ്ങളിലെ അണുബോംബ് വിനാശത്തിനും സോവിയറ്റ് യൂണിയന്റെ സൈനിക നീക്കത്തിനും പിന്നാലെ ജപ്പാനിലെ ഹിരോഹിതോ ചക്രവർത്തി റേഡിയോയിലൂടെ തങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. ഇതോടെ വർഷങ്ങൾ നീണ്ടുനിന്ന മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധത്തിന് അന്ത്യമായി. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. നൂറ്റാണ്ടുകൾ നീണ്ട അടിച്ചമർത്തലുകൾക്കെതിരെ പോരാടി ജീവനും ചോരയും നൽകി നമ്മുടെ പൂർവികർ നേടിത്തന്ന സ്വാതന്ത്ര്യത്തിന്റെ അമൃത് നുകരുന്ന ഓരോ ഭാരതീയന്റെയും നെഞ്ചിൽ അഭിമാനത്തിന്റെ ത്രിവർണ പതാക പാരുന്ന സുദിനം ഇന്ന് ഓഗസ്റ്റ് 15. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഭാരതം ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ മനോഹരമായ ഒരു പുലരി കൂടി ആഘോഷിക്കുകയാണ്. 1947 ഓഗസ്റ്റ് 15 ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിച്ചമർത്തലുകളിൽ നിന്നും ഇന്ത്യ എന്ന മഹാരാജ്യം സ്വതന്ത്രമായതിന്റെ ചരിത്ര സ്മരണ പുതുക്കലാണ് ഈ ദിവസം. ലോകത്തിന്റെ ഏതു കോണിലുള്ള ഭാരതീയന്റെയും മനസ്സിൽ ഒരേപോലെ ദേശഭക്തി തുടിക്കുന്ന വലുപ്പച്ചെറുപ്പങ്ങളില്ലാത്ത ദേശീയോത്സവം. മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ് തുടങ്ങിയ മഹാരഥന്മാരും അവരുടെ ആഹ്വാനങ്ങൾ നെഞ്ചേറ്റി തെരുവിലിറങ്ങിയ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യരും നയിച്ച സമാനതകളില്ലാത്ത പോരാട്ടങ്ങളുടെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം. അഹിംസയും സത്യാഗ്രഹവും ആയുധമാക്കി ഒരു വൻ ശക്തിയെ മുട്ടുകുത്തിച്ച ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം ലോകത്തിന് തന്നെ വലിയൊരു മാതൃകയാണ്. ഇന്ന് രാജ്യത്തിന്റെ തലസ്ഥാനമായ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുന്നതോടെ രാജ്യവ്യാപകമായ ആഘോഷങ്ങൾക്ക് തുടക്കമാവുകയാണ്. വിദ്യാലയങ്ങളിലും സർക്കാർ ഓഫീസുകളിലും ഗ്രാമനഗര വ്യത്യാസമില്ലാതെ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും ഇന്ന് ത്രിവർണ പതാക വാനിലുയരും. കേവലം ഒരു അവധി ദിനം എന്നതിനപ്പുറം വൈവിധ്യങ്ങൾക്കിടയിലും ഭാരതീയർ ഒന്നാണെന്ന ഐക്യത്തിന്റെ സന്ദേശം പുതുക്കാനും രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്യാനുമുള്ള അവസരം കൂടിയാണ് ഇത്. നാനാത്വത്തിൽ ഏകത്വം എന്ന മഹത്തായ സന്ദേശം ഉയർത്തിപ്പിടിച്ച് മാതൃരാജ്യത്തിന്റെ വളർച്ചയ്ക്കായി ഒത്തൊരുമയോടെ മുന്നേറാൻ ഈ സുദിനം നമുക്ക് പ്രചോദനമാകട്ടെ. സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലി നൽകിയ എല്ലാ വീരപുത്രന്മാർക്കും ആദരവർപ്പിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ് സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: രണ്ടാം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അടുത്ത വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹതാ.
2: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
3: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400274684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ August 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
4: ഈ വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
5: നമസ്കാരം, ഇൻഫോ അറ്റ് സെവനിലേക്ക് സ്വാഗതം. ഞാൻ ഹീര. ഓണത്തോടനുബന്ധിച്ച് വിപണിയിലെത്തുന്ന പാലിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിന് August 20 മുതൽ 24 വരെ ഗുണനിലവാര പരിശോധന നടത്താൻ സൌകര്യമൊരുക്കുന്നു. സിവിൽ സ്റ്റേഷനിലെ 2-ാം നിലയിലെ ക്ഷീരവികസന വകുപ്പിന്റെ ഗുണനിയന്ത്രണ ലാബിലാണ് ഇൻഫർമേഷൻ സെന്റർ സജ്ജീകരിക്കുക. ഓണക്കാലത്ത് പൊതുജനങ്ങൾക്ക് പാലിന്റെ ഗുണനിലവാരം ബോധ്യപ്പെടുന്നതിനും ക്ഷീരകർഷകരുടെയും ക്ഷീരസംഘങ്ങളുടെയും പാൽ സാമ്പിളുകൾ പരിശോധിക്കാൻ സൌകര്യമുണ്ടായിരിക്കുമെന്ന് ക്വാളിറ്റി കൺട്രോൾ ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0491-250-5157 ഒരിക്കൽ കൂടി 0491-250-5157. കാലിക്കറ്റ് സർവകലാശാലയുടെ പഠനകേന്ദ്രമായ മണ്ണാർക്കാട് സെന്റർ ഫോർ കമ്പ്യൂട്ടർ സയൻസ് ആന്റ് ഇൻഫർമേഷൻ ടെക്നോളജിയിൽ മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ആരംഭിച്ചു. ക്യാപ് രജിസ്റ്റർ ചെയ്യാത്തവർക്കും പ്രവേശനം നേടാം. പട്ടികജാതി പട്ടികവർഗ OEC വിദ്യാർത്ഥികൾക്ക് പൂർണ്ണമായും ഫീസ് ഇളവുകൾ ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9495-88-89-22 ഒരിക്കൽ കൂടി 9495-88-89-22. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 8 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന OBC വിഭാഗത്തിൽ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന കെടാവിളക്ക് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. പ്രതിവർഷം 1500 രൂപ വീതമാണ് ധനസഹായമായി നൽകുക. മുൻവർഷത്തെ വാർഷിക പരീക്ഷയിൽ 90% അതിലധികമോ മാർക്ക് നേടിയിരിക്കണം. കുടുംബവാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ കവിയരുത്. അപേക്ഷാ ഫോം മാതൃകയും വിശദവിവരങ്ങളും e-grants.kerala.gov.in ലഭിക്കും. August 31 അതത് സ്കൂളുകളിൽ അപേക്ഷ സമർപ്പിക്കണം. സ്കൂൾ അധികൃതർ September 30 ഡാറ്റ എൻട്രി പൂർത്തീകരിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0492-222-2235 ഒരിക്കൽ കൂടി 0492-222-2235. ജില്ലയിലെ ഇലക്ട്രിക്കൽ വയർമാൻ പ്രായോഗിക പരീക്ഷ August 17, 18, 19 തീയതികളിൽ മലമ്പുഴ ഗവൺമെന്റ് ITIയിൽ രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ നടക്കും. എഴുത്തു പരീക്ഷ വിജയിച്ചവർക്ക് samraksha.ceikerala.gov.in ലോഗിൻ ചെയ്ത് ഹാൾ ടിക്കറ്റുകൾ ഡൌൺലോഡ് ചെയ്യാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0471-233-9233 ഒരിക്കൽ കൂടി 0471-233-9233. നാഗലശ്ശേരി ഗവൺമെന്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻഫർമേഷൻ ടെക്നോളജി ട്രേഡിൽ ഒഴിവുള്ള ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലേക്ക് ഗസ്റ്റ് ഇൻസ്ട്രക്ടർമാരെ നിയമിക്കുന്നു. OC 1, പട്ടികജാതി 1 എന്നീ വിഭാഗങ്ങളിലായി 2 ഒഴിവുകളാണുള്ളത്. OBC 1, പട്ടികജാതി 1 എന്നീ വിഭാഗങ്ങളിലായി 2 ഒഴിവുകളാണുള്ളത്. നിർദ്ദിഷ്ട യോഗ്യതകളും പ്രവൃത്തി പരിചയവുമുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളുമായി August 17 രാവിലെ 10 അഭിമുഖത്തിന് പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 97-46-71-56-51 ഒരിക്കൽ കൂടി 97-46-71-56-51. അസാപ് കേരള ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്ക് ഡ്രോൺ പൈലറ്റ് പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. പ്രായപരിധി 18 വയസ്സിന് മുകളിൽ. കോഴ്സ് ദൈർഘ്യം 5 ദിവസം. കാസർഗോഡ് വിദ്യാനഗറിലുള്ള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലാണ് കോഴ്സ് നടക്കുന്നത്. അവസാന തീയതി August 18. കൂടുതൽ വിവരങ്ങൾക്ക് 94-95-99-96-67 ഒരിക്കൽ കൂടി 94-95-99-96-67. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ഒന്നാം വർഷ പി ജി കോഴ്സുകളിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. വിവിധ വിഷയങ്ങളിൽ വിവിധ സംവരണ വിഭാഗങ്ങളിലായാണ് ഒഴിവുകൾ. പി ജി ക്യാപ് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർ ഓഗസ്റ്റ് 19 ഉച്ചയ്ക്ക് 12 അപേക്ഷാ ഫോമും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകളുമായി റിപ്പോർട്ട് ചെയ്യണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 82 81 71 67 73. ഒരിക്കൽ കൂടി 82 81 71 67 73. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ വിഭാഗങ്ങളിലായി ഒഴിവുള്ള അധ്യാപക തസ്തികളിൽ നിയമനം നടത്തുന്നു. കരാർ അടിസ്ഥാനത്തിലും സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച 70 താഴെയുള്ള ജീവനക്കാരെ പുനർനിയമന വ്യവസ്ഥയിലുമാണ് നിയമിക്കുന്നത്. പ്രൊഫസർ, അസോസിയേറ്റ് പ്രൊഫസർ, അസിസ്റ്റന്റ് പ്രൊഫസർ, സീനിയർ റെസിഡന്റ്, ജൂനിയർ റെസിഡന്റ്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ, ലേഡി മെഡിക്കൽ ഓഫീസർ തസ്തികളിലാണ് ഒഴിവുകൾ. ജൂനിയർ റെസിഡന്റ്, കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസർ തസ്തികളിലേക്ക് ഒരു വർഷത്തെ ഇന്റേൺഷിപ്പോടും TCMC KSMC രജിസ്ട്രേഷനോടും കൂടിയ MBBS ആണ് കുറഞ്ഞ യോഗ്യത. ഓഗസ്റ്റ് 20 രാവിലെ 10 അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം വാക്ക് ഇൻ ഇന്റർവ്യൂവിനായി ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾ GMC palakkad.in ലഭിക്കും. ഫോൺ 0491 2951 0. ഒരിക്കൽ കൂടി 0491 2951 0. ഇന്ന് കോട്ടമൈതാനത്ത് നടക്കുന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിക്കും. രാവിലെ 8:30 പരേഡ് രൂപീകരിക്കും. ജില്ലാ പോലീസ് മേധാവി എ അബ്ദുൾ റാഷിയും ജില്ലാ കളക്ടർ കെ സുധീറും 8:50 സല്യൂട്ട് സ്വീകരിക്കും. 9 മന്ത്രി ദേശീയ പതാക ഉയർത്തും. തുടർന്ന് പരേഡ് പരിശോധന, മാർച്ച് പാസ്റ്റ് എന്നിവയ്ക്ക് ശേഷം മന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. വിവിധ സായുധ സേനാ വിഭാഗങ്ങളും NCC സ്കൌട്ട് സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളും ഉൾപ്പെടെ 26 പ്ലറ്റൂണുകളും 2 ബാൻഡ് ട്രൂപ്പുകളും പരേഡിൽ പങ്കെടുക്കും. മികച്ച പ്ലറ്റൂണുകൾക്ക് മെമെന്റോ വിതരണം ചെയ്തതിനുശേഷം ദേശീയഗാനത്തോടെ ചടങ്ങുകൾ സമാപിക്കും. പരിപാടികൾ പൊതുജനങ്ങൾക്ക് വീക്ഷിക്കുന്നതിനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ഭരണസിരാ കേന്ദ്രമായ സിവിൽ സ്റ്റേഷനിലും മറ്റ് ഓഫീസുകളിലും സ്വാതന്ത്ര്യദിനം സമുചിതമായി ആഘോഷിക്കും. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് പരിപാടികൾ നടത്തുക.
6: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
7: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
8: ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇത് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
5: ഗുഡ് മോർണിംഗ് മൈ ഡിയർ ഡാർലിംഗ്സ്. ഇന്നൊരു ചോദ്യത്തിൽ സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കണേ. എത്രയാണ് ഒരു മനുഷ്യന്റെ പരമാവധി ആയുസ്? ഒരു 70 അല്ലെങ്കിൽ 80? എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം? എത്രയാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ടൂ ഷോർട്ട് അല്ലെ. ഈ ചുരുങ്ങിയ ജീവിതം കൊണ്ട് ദുരന്തങ്ങളും പരാജയങ്ങളും നമ്മൾ തന്നെ നേരിട്ട് അനുഭവിച്ച് പഠിച്ച് അതിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ട് പൂജ്യത്തിൽ നിന്ന് തുടങ്ങാൻ നിന്ന് കഴിഞ്ഞാൽ അതിന് സമയം ഉണ്ടാവോ നമുക്ക് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ലൈഫ് ഇസ് ടു ഷോർട്ട് ടു സ്റ്റാർട്ട് ഫ്രം സീറോ. നമ്മൾ എന്തിനു പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം? നമുക്ക് മുന്നേ ജയിച്ചു കയറിയ ആളുകളുണ്ട്, തോറ്റുപോയ ആളുകളുണ്ട്. അവര് ജീവിച്ച് തീർത്ത അവരുടെ ഒരു ആയുസ്സിന്റെ മുഴുവൻ അനുഭവങ്ങളും അവരുടെ ബുദ്ധിയും ചിന്തയും ഒക്കെ പുസ്തകങ്ങളാക്കി നമുക്ക് മുന്നിൽ വെച്ച് തന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ അതിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ചിട്ട് വേണ്ടേ മുന്നോട്ട് പോവാനായിട്ട്? അല്ലാതെ ഇതൊന്നും അറിയാതെ ഞാൻ ഒന്നിൽ നിന്ന് തുടങ്ങാൻ പോവാണ് എന്നൊരു മൈൻഡ് സെറ്റ് എപ്പോഴും നല്ലതാണോ? ചില കാര്യങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ അത് നല്ലതാണ് എന്ന് വേണമെങ്കിൽ നിങ്ങൾ ചിന്തിക്കാം, പക്ഷേ അത് അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ലൈഫ് ഇസ് ടു ഷോർട്ട് ടു സ്റ്റാർട്ട് ഫ്രം സീറോ. നമുക്ക് മുന്നേ നമുക്ക് കിട്ടിയിട്ടുള്ള കുറെ എക്സ്പീരിയൻസ് ഉണ്ട് നമ്മുടെ കയ്യിൽ, നമുക്ക് വായിച്ചറിയാൻ കുറെ പുസ്തകങ്ങളുണ്ട്, കുറെ മനുഷ്യർ ജീവിച്ചു തീർത്ത ജീവിതങ്ങളുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്നൊക്കെ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങിയാൽ മതി. അപ്പോൾ നമ്മൾ വരുത്തുന്ന തെറ്റുകൾ ഉണ്ടാകും, അതിൽ നിന്ന് വീണ്ടും പാഠങ്ങൾ പഠിക്കുക, എന്നിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. ലേൺ ഫ്രം ബുക്സ്, ലേൺ ഫ്രം ദോസ് ഹു കെയിം ബിഫോർ യു. വളരെ നല്ലൊരു കാര്യമാണ് ലൈഫിൽ ഇത് അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ. എഴുത്തോലെയാണ് കേൾക്കുന്നത്, അഭിരാമിയാണ് കൂടെ. ആൻഡ് യു ആർ ട്യൂൺഡ് ഇൻ ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടിക്കൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: വെൽക്കം ബാക്ക് ഗൈസ്. ഞാൻ പറഞ്ഞു വന്നത് മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നുമൊക്കെ പഠിച്ചതിന് ശേഷം നമ്മളൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതിനൊരു എക്സാമ്പിൾ കൂടെ ഞാൻ പറയാം. ഒരു ചെറിയ ദ്വീപ്, അവിടെ ഒരു പ്രായമായൊരു ഡോക്ടർ. ആളുടെ ലൈഫ് മുഴുവൻ അവിടുത്തെ ചെടികളെയും പച്ചമരുന്നുകളെയൊക്കെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അദ്ദേഹം മാറ്റിവെച്ചു. അദ്ദേഹത്തെ ഗൈഡ് ചെയ്യാൻ ഒരു ടെക്സ്റ്റ് ബുക്ക് ഇല്ല, പറഞ്ഞു തരാൻ വേറൊരു ഗുരു ഇല്ല, ഒരു ടീച്ചറും ഇല്ല. അപ്പൊ തുടക്കത്തിൽ പുള്ളിക്ക് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു. ചില മരുന്നുകൾ കഴിച്ചപ്പോൾ ആളുകൾക്ക് അസുഖം കൂടി, ചിലർക്ക് വിഷബാധയേറ്റു. പക്ഷേ ഓരോ പരാജയവും ആ ഡോക്ടറെ പുതിയൊരു പാഠം പഠിപ്പിച്ചു. പതുക്കെ പതുക്കെ അങ്ങനെ അദ്ദേഹം ജീവിച്ചിരുന്ന ആ ഒരു ദ്വീപ് ആരോഗ്യത്തിലേക്ക് തിരിച്ചു വന്നു. അവിടെയുള്ളവരൊക്കെ ഹെൽത്തിയായി. അങ്ങനെ തന്റെ ജീവിതകാലം മുഴുവൻ അദ്ദേഹം പഠിച്ച കാര്യങ്ങളില്ലേ, അദ്ദേഹത്തിന് പറ്റിയ തെറ്റുകളില്ലേ, ഓരോ ചെടിയുടെയും ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം എല്ലാം ആ ഡോക്ടർ ഒരു പുസ്തകത്തിൽ കുറിച്ചു വെച്ചു. അദ്ദേഹം മരണക്കിടക്കയിൽ വെച്ച് തന്റെ അടുത്ത തലമുറക്കാരൻ ആ പുസ്തകം കൈമാറിക്കൊണ്ട് പറഞ്ഞൊരു കാര്യം എന്താന്നോ, ഇത് വെറുമൊരു പുസ്തകമല്ല, ഈ ദ്വീപ്വാസികൾക്ക് ജീവൻ ഞാൻ കൊടുത്തുകൊണ്ട് പഠിച്ച ഓരോ മൈന്യൂട്ട് അറിവും ഞാൻ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിനക്ക് ആവശ്യം വരും, എന്തായാലും ഉപകാരപ്രദമാകും എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകം കൊടുക്കുന്നു. ആ പഴയ ഡോക്ടർ മരിച്ചു പോവാണ്. വർഷങ്ങൾക്ക് ശേഷം അവിടേക്ക് പുതിയൊരു യുവ ഡോക്ടർ ചാർജ് എടുക്കാൻ വരികയാണ്. അപ്പോൾ ഈ ദ്വീപിലെ മനുഷ്യര് ആ പഴയ പുസ്തകം വളരെ ആദരവോടെ ഇദ്ദേഹത്തിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. പക്ഷേ ആ ചെറുപ്പക്കാരൻ എന്താ ചെയ്തതെന്നറിയോ, ആ പുസ്തകത്തിന്റെ പേജസ് ഒക്കെ ഇങ്ങനെ വെറുതെ അദ്ദേഹം ഒന്ന് മറിച്ചു നോക്കി, എന്നിട്ട് ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് മറ്റൊരാളുടെ കുറിപ്പുകളുടെ ആവശ്യമൊന്നുമില്ല, എല്ലാം ഞാൻ സ്വന്തമായി കണ്ടുപിടിച്ചോളാം, എന്തിനാ ഇപ്പൊ എനിക്ക് ഇതില് എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേറൊന്നും ആവശ്യമില്ല, ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ, ഞാൻ അത് വെച്ച് വർക്ക് ചെയ്തോളാം, എനിക്ക് വേറൊരാളുടെ സഹായവും ഇതിൽ വേണ്ട. അങ്ങനെ ആ ഡോക്ടർ പൂജ്യത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. ആ ദ്വീപിലെ ചെടികൾ അന്ധമായി കൂട്ടിക്കലർത്തി മരുന്നുകൾ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. എന്തായിരിക്കും റിസൾട്ട്? ആ പഴയ ഡോക്ടർക്ക് പറ്റിയ അതേ തെറ്റുകൾ, അതേ പരാജയങ്ങൾ അയാൾ വീണ്ടും ആവർത്തിച്ചു. ആ ദ്വീപിലെ ആളുകൾ വീണ്ടും രോഗികളായി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, ഈ പുതിയ ഡോക്ടർക്ക് ആ പഴയ ഡോക്ടർ എഴുതി വെച്ചിട്ടുള്ള ആ കുറിപ്പുകൾ ഓൾറെഡി അവിടെ ഇല്ലേ, അത് നോക്കിയിട്ട് ചെയ്താൽ പോരെ, ഇത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടാവോ, എന്തൊരു ഫൂളാണ് ഇയാള് എന്ന് വിചാരിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ കാര്യമല്ലേ നമ്മളിൽ ഭൂരിഭാഗം പേരും സ്വന്തം ജീവിതത്തിൽ ചെയ്യുന്നത്. നമുക്ക് മുന്നേ നടന്നു പോയ ആളുകൾ തന്നുവെച്ച പാഠങ്ങളുണ്ട്, അതിൽ നിന്ന് നല്ല കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ തെറ്റുകൾ ആവർത്തിക്കോ? ഇല്ല. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് ഈ ആവർത്തിച്ച് ചെയ്യുന്ന തെറ്റുകൾ പലരും നമുക്ക് മുന്നിൽ കാണിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ ചില ഒരു മടി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. സ്റ്റാർട്ട് ഫ്രം സീറോ എന്ന് പറയുന്നത് അത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നണില്ല ഈ കഥ കേൾക്കുമ്പോൾ. എന്തായാലും നമുക്ക് എഴുത്തോലയില് ഒരു പാട്ടിനുള്ള സമയമാണ്. പാട്ട് കേൾക്കുമ്പോൾ ഈ കഥയൊന്ന് ചിന്തിച്ചു നോക്കൂ. കൂടെ ഞാൻ അഭിരാമിയുണ്ട്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ. എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
1: ലൈഫ് ഇസ് ടു ഷോർട്ട് ടു സ്റ്റാർട്ട് ഫ്രം സീറോ. നമ്മൾ എന്തിന് പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം? നമുക്ക് മുന്നേ ജയിച്ചു കയറിയ ആളുകളില്ലേ, തോറ്റുപോയ ആളുകളില്ലേ, അവരൊക്കെ ജീവിച്ച് തീർത്ത ആയുസിന്റെ മുഴുവൻ അനുഭവങ്ങളും നമ്മുടെ കയ്യിലില്ലേ. അവരുടെ ബുദ്ധിയും ചിന്തകളും ഒക്കെ പുസ്തകങ്ങളാക്കി നമുക്ക് മുന്നിൽ വെച്ച് തന്നിട്ടുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസസ് ഉണ്ട് നമുക്ക് ചുറ്റും, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ട്. ലേൺ ഫ്രം ബുക്സ്, ലേൺ ഫ്രം ദോസ് ഹു കെയിം ബിഫോർ യു എന്ന് പറയുന്ന ഒരു വലിയ കാര്യം, അതേക്കുറിച്ചാണ് നമ്മൾ ഇന്നിങ്ങനെ എഴുത്തോലയിലൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത്, ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തന്നോണ്ടിരുന്നത്. നമ്മൾ പുസ്തകങ്ങൾ വായിക്കില്ല, മറ്റുള്ളവർ പറയുന്ന കേൾക്കില്ല, മുതിർന്നവരുടെ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കില്ല, നമ്മളാണ് ഏറ്റവും ബുദ്ധിമാന്മാർ എന്ന ഭാവത്തിൽ എല്ലാം സ്വന്തമായി കണ്ടുപിടിക്കുമെന്ന് വാശി പിടിക്കും. എന്നിട്ട് എന്താ സംഭവിക്കുക? മറ്റുള്ളവർ പണം കൊടുത്തും ജീവൻ കൊടുത്തും പഠിച്ച അതേ തെറ്റുകളിലേക്ക്, അതേ പരാജയങ്ങളിലേക്ക് നമ്മളും ചെന്നു ചാടും. വീണ്ടും പൂജ്യത്തിൽ നിന്ന് തുടങ്ങും. വീണ്ടും പൂജ്യത്തിൽ നിന്ന് തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക, അത്ര എളുപ്പമാണോ കാര്യങ്ങൾ? എന്തിനാ നമ്മൾ വെറുതെ സമയങ്ങളെന്നെ മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമുക്ക് മുന്നിലുള്ളപ്പോൾ അത് വായിച്ച് പഠിച്ച് അടുത്ത ലെവലിലേക്ക് കുത്തിക്കുകയല്ലേ ചെയ്യേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ലേൺ ഫ്രം ബുക്സ്, ലേൺ ഫ്രം ദോസ് ഹു കെയിം ബിഫോർ യു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എഴുത്തോല ഞാൻ ദാ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.

രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ ആദ്യമേ നേരാണ്. ഓരോ സ്വാതന്ത്ര്യദിനവും കടന്നു പോകുന്ന സമയത്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനായി ജീവനും ത്യാഗവും നടത്തിയ ഒരുപാട് ധീരസമര നായകരെ സ്മരിക്കുന്നതിനൊപ്പം തന്നെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നാം ഓരോരുത്തരും അഭിമാനിക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ അന്തസ്സും നിർവചിക്കുന്ന ആ ഒരു ജനാധിപത്യം, സമത്വം, നീതി എന്നീ ആദർശങ്ങളുടെ പ്രതിബദ്ധത ഊട്ടി ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതെ, ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. വെൽക്കം ടു അഹല്യ വിഷസ്. ദിസ് ഇസ് ആർജേ അഹല്യ വിത്ത് യു, ആൻഡ് ദിസ് ഷോ ഈസ് പവേർഡ് ബൈ ജയലക്ഷ്മി. യെസ്, ഇന്ന് സ്വാതന്ത്ര്യദിനമാണ് അല്ലേ. 80th വയസ്സിലേക്ക് നമ്മുടെ ഇന്ത്യ അങ്ങ് കടക്കാൻ പോവാണ്. ആ ഒരു രാത്രി അല്ലേ, 1947 രാത്രി, ആ അർദ്ധരാത്രിയിൽ ഇന്ത്യ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു. അതിൽ നിന്ന് 80 അല്ലെ, 79 പിന്നിട്ട് 80th വയസ്സിലേക്കാണ് നമ്മൾ കാലെടുത്ത് വെച്ചിരിക്കുന്നത്. ഓരോ ഇന്ത്യൻ പൗരനും ഏറ്റവും അധികം അഭിമാനിക്കുന്ന, സന്തോഷിക്കുന്ന, ആ ഒരു സ്നേഹം, രാജ്യത്തോടുള്ള ആ സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ദിനം അല്ലേ. അങ്ങനെ വീണ്ടും ഒരു സ്വാതന്ത്ര്യദിനം കൂടി, ഇൻഡിപെൻഡൻസ് ഡേ. ഏവർക്കും ഒരിക്കൽ കൂടി ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് അറിയിക്കുന്നു. ഇന്ന് കൂടെ അതെ, ഇന്നത്തെ ദിവസം വളരെ വളരെ വളരെ അധികം സ്പെഷ്യൽ ആണ്. അങ്ങനെ തന്നെയാണ്, കാരണം നമ്മൾ എല്ലാവരും നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നവരാണ്. അതെ, ഒരു ഭരണഘടനയിൽ വിശ്വസിക്കുന്ന, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, അങ്ങനെ മുൻപോട്ട് പോകുന്ന ഒരു ജനത തന്നെയാണ് ഇന്ത്യൻ ജനത എന്ന് പറയുകയാണെങ്കിൽ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന സമയത്ത് ജനാധിപത്യം, സമത്വം, നീതി, അങ്ങനെ ഒരുപാട് ആശയങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ ഭാരതം, നമ്മുടെ ഇന്ത്യ. ആ ഒരു ആദർശങ്ങളോടുള്ള ആ ഒരു പ്രതിബദ്ധത ഊട്ടിയുറപ്പിക്കുന്ന മറ്റൊരു ദിനം കൂടി ഇന്നത്തെ ഈ ഒരു സ്വാതന്ത്ര്യദിനം. അപ്പോൾ ഏവർക്കും ഒരിക്കൽ കൂടി ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് ഇന്നത്തെ അഹല്യ വിഷസ് അങ്ങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ കൂടെ ഉണ്ട്, ദിസ് ഇസ് ആർജേ അഹല്യ വിത്ത് യു, ആൻഡ് ദിസ് ഷോ ഈസ് പവേർഡ് ബൈ ജയലക്ഷ്മി. അങ്ങനെ ഇന്ന് പ്രത്യേക വിഷയത്തിന്റെ ആവശ്യമുണ്ടോ? ഇല്ലാലേ. ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ഇന്ന് സംസാരിക്കാനായിട്ട് ഒരു വിഷയം തന്നെ ഉള്ളൂ, അല്ലെങ്കിൽ ആ ഒരു വിഷസ് അറിയിക്കാൻ വേണ്ടി ഈ ഒരു കാര്യം തന്നെയായിരിക്കും ഇന്നുണ്ടാവുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു വിഷയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പകരം ഇന്നത്തെ ഈ ഒരു അഹല്യ വിഷസിൽ, ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ ആയതുകൊണ്ട് തന്നെ കുറെ കുറെ കുറെ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ എനിക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെ അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മൾ ഇന്ന് അങ്ങ് ആഘോഷിക്കാൻ പോവാണ് അല്ലേ. യെസ്, ഇന്ന് സന്തോഷത്തിന്റെ ദിനമാണ്, ആഘോഷത്തിന്റെ ദിനമാണ്, ഒരുപാട് പേരുടെ ത്യാഗത്തിന്റെ ദിനം കൂടിയാണ്. അങ്ങനെ ഈ ഒരു ദിനം ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വളരെയധികം സ്പെഷ്യലാണ്. യെസ്, അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ആക്കാൻ വേണ്ടി വേഗം വേഗം വേഗം നിങ്ങൾ വിളിച്ചോളൂ. ഒപ്പം നിങ്ങൾക്ക് മെസ്സേജ് കൂടി അയക്കാം. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പറാണ്. ആ നമ്പർ ഇതാണ്, 8281509000. 82 81 50 90 00. ഇന്നതാണ് നമ്മളെ വിളിക്കേണ്ട ആ ഒരു നമ്പർ. വിളിക്കുക മാത്രമല്ല, നിങ്ങൾക്ക് മെസ്സേജ് കൂടി അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ദേ, നമ്മൾ ഇന്ന് അങ്ങ് ആരംഭിക്കുന്നു നമ്മുടെ പ്രിയപ്പെട്ട ആ ഒരു അഹല്യ വിഷസ് ഒരുപാട് സ്നേഹത്തോടെ, അതിലുപരി ഒരുപാട് അഭിമാനത്തോടെ.

0: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ ഫ്രം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: Once again, welcome to Ahalya Wishes. This is Ajay Ahalya with you. And this show is powered by Jayalakshmi. Anganadhi, തിരികെ എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കോളർ എത്തിയിരിക്കുകയാണ്. നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഹലോ, പോയോ?
3: ഹലോ.
2: ഓക്കെ, ഗുഡ് മോർണിംഗ്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇതാരാണ്?
3: ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. സെയിം ടു യു, സെയിം ടു യു.
2: താങ്ക്യൂ, താങ്ക്യൂ. ഇതാരാണ്?
3: പ്രജിത്ത് ആണ്, പുൽപുളി.
2: പ്രജിത്ത് ഏട്ടനാണ്. പ്രജിത്ത് ഏട്ടൻ സുഖായിരിക്കുന്നോ?
3: സുഖായിട്ടിരിക്കുന്നു.
2: ഇന്ന് സ്വാതന്ത്ര്യദിനമായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പരിപാടി ഒക്കെ ഉണ്ടോ? ഫ്ളാഗ് ഉയർത്താനൊക്കെ പോയോ?
3: ഹോസ്റ്റിംഗും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് 8:30 ടൈം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു.
2: കോള് വിളിച്ചപ്പോ എനിക്ക് കിട്ടി, ഫസ്റ്റ് കോൾ എനിക്ക് കിട്ടി. അടിപൊളി, അടിപൊളി, കൊള്ളാം. നല്ല പരിപാടിയല്ലേ? അതാണ് ഓക്കെ. അപ്പോ ചേട്ടാ, ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്ന് വിചാരിച്ചു വന്നതാണ്. ഓക്കെ, വലിയ പണിയൊന്നുമില്ല. ചിലവർക്ക് എല്ലാവർക്കും സെയിം ടാസ്ക് കിട്ടില്ല, മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ഈ സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വല്ല കലാപരിപാടിയൊക്കെ അവതരിപ്പിച്ചിരുന്നോ? ആ ദിവസങ്ങളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാം, ആക്ടിവിറ്റീസ് എന്തെങ്കിലും ചെയ്തിരുന്നോ?
3: കുഞ്ഞുനാളില്, അതായത് അങ്ങനെ കലാപരിപാടികൾ നമ്മുടെ, ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്തെ ഇങ്ങനെ വലിയ ഒരു ആഘോഷങ്ങളില്ല. ഹോസ്റ്റിംഗ്, അതുമായി ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ, അപ്പൊ അത് കഴിഞ്ഞ അടുത്ത സ്ഥലങ്ങളിൽ
2: പോവുകഴിഞ്ഞാൽ
3: കിട്ടുന്ന മുട്ടായോ അല്ലെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ മേടിക്കുക, തിരിച്ചു വരിക.
2: പക്ഷെ ഇന്ന്
3: വിപുലമായിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ എന്താ പറയാ, ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്കൂളുകളിൽ അതിന്റെ ആഘോഷ പരിപാടിയായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
2: അപ്പൊ
3: ഇന്നത്തെ ആഘോഷ രീതി അല്ല മുമ്പ് ഉണ്ടായിരുന്നത്.
2: മുമ്പ്
3: ഞങ്ങളുടെ ഈ ആഘോഷം പറയുന്ന വേറൊന്നുമല്ല, ഈ അസംബ്ലി ചെയ്യുക, അപ്പൊ അവിടെ ഈ പറയുന്ന ദേശഭക്തി ഗാനം ആലപിക്കുക, അല്ലെങ്കിൽ ജനഗണമന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് വരിക. മുമ്പില് ഈ പറയുന്ന സ്കൂളിലൊക്കെ ക്ലാസ്സുകള് നമ്മൾ അലങ്കരിക്കും, സ്കൂള് നന്നായിട്ട് അലങ്കരിക്കും.
2: അപ്പം
3: അതിനകത്തൊരു മത്സര പരിപാടിയൊക്കെ വെച്ചിട്ട്, അപ്പൊ അത് ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ഫെസ്റ്റിവൽ മോഡാണ് രണ്ടു ദിവസമായിട്ട്. കാരണം ഇന്നലെ സ്കൂള് ഇത് ക്ലീനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ക്ലാസ്
2: ഉണ്ടാവില്ല,
3: അപ്പൊ അതെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്.
2: ഹലോ, ഒരു ചെറിയ ഗ്യാപ്പ് തരൂ. ഒരു ചെറിയ ഗ്യാപ്പ് തരൂന്ന്.
3: ഞാനൊരുപാട് ആളുകള് വെയിറ്റ്
2: ചെയ്യുന്നുണ്ടാവും,
3: സമയം ഞാൻ എടുക്കുന്നില്ല എല്ലാവർക്കും. അതായത് ഈ പറയുന്ന ടാസ്ക് അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ എന്താണെന്ന് എനിക്കറിയാം. ടാസ്ക് ഉണ്ടോ? ഇനി എന്തെങ്കിലും ടാസ്ക് ഉണ്ടോ?
2: ഇല്ല, ഇനി ഞാൻ ഒന്നും ഞാൻ തരുന്നില്ല. ഓക്കെ, ആ വിശ്വസിച്ച് പോരട്ടെ.
3: അല്ല, ഈ ടാസ്ക് ഉണ്ടെങ്കിൽ ആ ടാസ്കിന്റെ കാര്യം പറഞ്ഞെന്ന് മാത്രം. പക്ഷെ ഈ എന്താ പറയാ, 80th സ്വതന്ത്ര ദിനം ആഘോഷിക്കുമ്പോൾ ഒരുപാട് ത്യാഗങ്ങളും ഒരുപാട് എന്താ പറയാ ബുദ്ധിമുട്ടുകളും.
2: ഹലോ, ഹലോ. അയ്യോ, കട്ടായി പോയിട്ട് സാരില്ല. പ്രജിത്തേന്റെ കോളായിരുന്നു, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല ആ ഒരു സെന്റൻസ്. സാരില്ല, പോട്ടെ. എനിവേ, ചേട്ടൻ എന്തായാലും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. നമുക്ക് അടുത്തൊരു കോളറിൽ വരുന്നുണ്ട്, നോക്കാം നമുക്ക് ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇതാരാണ്? അൻസാർ ചേട്ടനാണ്. അൻസാറായിട്ട് സുഖായിരിക്കുന്നോ? ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.
4: ഹാപ്പി സ്വാതന്ത്ര്യ ദിനാശംസ.
2: താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പോ അൻസാറേട്ടാ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? സ്വാതന്ത്ര്യ ദിനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. ഓക്കെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ആ ഒരു തീയതി, ആ ഒരു ദിവസം ഏതാണെന്ന് പറയോ? 1947
4: ഓഗസ്റ്റ് 15. എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ആ ഉത്തരവും ഞാൻ പറയും.
2: പറയും എന്നാ ആ ഒരു ഉത്തരം കൂടി ഒന്ന് പറഞ്ഞ കേക്കട്ടെ.
4: 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ കീർത്തി മന്ദർ എന്ന സ്ഥലം, പോർബന്ദർ എന്ന് പറയുന്ന സ്ഥലത്ത്,
2: കീർത്തി
4: മന്ദർ.
2: ഓക്കെ, അപ്പൊ ആ ഒരു ഉത്തരവും അറിയുന്നതാണല്ലേ, കൊള്ളാം. നൈസ്. ഓക്കെ, അപ്പൊ അൻസാറേട്ടാ, ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഒക്കെ പോകുന്നുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. നമ്മുടെ മനസ്സിൽ ആ ഒരു നമ്മുടെ രാജ്യത്തോടുള്ള നമ്മുടെ ദേശത്തോടുള്ള ആ ഒരു സ്നേഹം ഉണ്ടായാൽ മതി. അതാണ്. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ, ഇന്ന് ആർക്കാണ് വിശ്വസ് കൊടുക്കേണ്ടേ?
4: ഇന്നത്തെ വിശ്വസം എന്ന് പറഞ്ഞാ കുമരകം ശിവ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്.
2: ആഹാ, ഓക്കെ. അപ്പൊ ശിവ ചേച്ചിക്കാണ്.
4: ശിവ ചേച്ചിക്ക് ഒരു ബർത്ത്ഡേ ആശംസകൾ.
2: തീർച്ചയായും
4: റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. ഗുഡ് മോർണിംഗ്.
2: ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും ചേട്ടനും മനോഹരമായൊരു ഇൻഡിപെൻഡൻസ് ഡേ ആവട്ടെ എന്ന് വിഷയുന്നു കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് അൻസാറേടനായിരുന്നു. അപ്പൊ ഷീബ ചേച്ചിക്കുള്ള ബർത്ത്ഡേ വിഷസ് അറിയിച്ചിട്ടുണ്ട്. അപ്പോ ഹാപ്പി ബർത്ത്ഡേ ഷീബ ചേച്ചി. ആ ഒരു വിഷസ് ഞാനും ദേ അറിയിക്കുന്നു. അങ്ങനെ ഞാൻ അടുത്ത ഒരു കോളറിലേക്ക് പോവാണ്. അങ്ങനെ കോളുകൾ ബാക്ക് ടു ബാക്ക് ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാമാരാണ്. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ,
2: ആഹാ, മാധവൻ ചേട്ടാ, സ്വാതന്ത്ര്യദിന ആശംസകൾ.
5: സ്വാതന്ത്ര്യദിന ആശംസകൾ അങ്ങോട്ട് പറയാൻ വേണ്ടി വിളിച്ചതാണ്.
2: വിളിച്ചതാണ് അന്ന് അങ്ങ് പറഞ്ഞു ചൂടോടെ പോയത്.
5: അവർക്ക് സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. അതോടൊപ്പം ശീബ കുമരകത്തിന്റെ പിറന്നാളാണ്. ആ പിറന്നാള് ആശംസകൾ, നൂറ് നൂറ് പിറന്നാള് ആശംസകൾ ശീബിക്ക് നേരുന്നു.
2: ഓക്കെ, താങ്ക് യു, താങ്ക് യു. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും ഞാൻ അത് വിശ്വസൊക്കെ അറിയിക്കാം കേട്ടോ. ഓക്കെ ചേട്ടാ, ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോ നമ്മളെ വിളിച്ചത് മാധവൻ ചേട്ടനാണ്. എല്ലാവർക്കും ഉള്ള വിഷസ് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ വിളിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഇൻഡിപെൻഡൻസ് ഡേ ആവുന്ന സമയത്തെ ഇപ്പോ ഞാനൊക്കെ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഇങ്ങ് പോകുന്നല്ലോ. കാലഘട്ടം കുറച്ചും കൂടി മാറിയല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഡേയിൽ കുറെ പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടാവും. ഞങ്ങൾ ഒരേപോലെ നല്ല രീതിയിൽ കുസ്റ്റ്യൂമൊക്കെ ചെയ്ത് വന്ന് ഡാൻസ് ചെയ്യും. അതുപോലെ സ്പീച്ച്, എന്റെ മെയിനായിട്ട് പ്രസംഗമായിരുന്നു. പ്രസംഗ മത്സരം ഉണ്ടാവാറുണ്ട്, ക്വിസ് കോമ്പറ്റീഷൻസ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ കഥ

0: മോഹനൻ ചേട്ടനാണ്. മോഹനൻ ചേട്ടാ,
1: ഓ,
0: ഇൻഡിപെൻഡൻസ് ഡേ ആണ് ഇന്ന്.
1: നേ, എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്.
0: ആഹാ, അപ്പോ 2 വയസ്സുള്ളപ്പോ. അപ്പൊ ഇപ്പോഴത്തെ വയസ്സ് എത്രയാന്ന് എനിക്ക് മനസ്സിലായല്ലോ.
1: മനസ്സിലായല്ലോ,
0: പിന്നല്ലാതെ കൃത്യമായിട്ട് കിട്ടി കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ.
1: ആ, ചെറുപ്പകാലത്തിലൊക്കെ ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ ദിവസേ സ്വാതന്ത്ര്യ പരേഡിനൊക്കെ പങ്കെടുത്തിട്ട് അതൊക്കെ കാണാൻ പോയി നിൽക്കും. പോയി നിന്ന് കഴിഞ്ഞിട്ട് കൂട്ടുകാരുടെ വീടുകളിൽ സൈക്കിൾ എടുത്ത്, ചെറിയ സൈക്കിൾ എടുത്തിട്ട് ചെറിയ കൊടിയൊക്കെ ഉണ്ട്, ഭാരതമാതാ, നമ്മുടെ ഈ ഇത് പേപ്പർ കൊണ്ടുണ്ടാക്കിയ
0: കുഞ്ഞിക്കൊടി,
1: അതൊക്കെ സൈക്കിളെ വെച്ച് ഇങ്ങനെ ഓരോ വീടുകളിൽ ഇങ്ങനെ പോകുന്ന ഫ്രണ്ട്സ് കാരുടെ വീടുകളിലൊക്കെ പോകും.
0: ഓക്കെ,
1: പോയി അവിടുന്നൊക്കെ ഭക്ഷണോ അതും ഇതൊക്കെ കഴിച്ചിങ്ങനെ അടിപൊളിയായി നടന്ന് വൈകുന്നേരം ആവും വീട്ടിൽ എത്തുമ്പോ. അങ്ങനെ ഒരു ഓർമ്മ എന്റെ ഉണ്ട്.
0: അങ്ങനൊരു ഓർമ്മയുണ്ട്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല അല്ലേ.
1: പിന്നെ പിന്നെയുള്ള ഓർമ്മ എന്ന് പറയുന്നത് ഇവിടെ കോട്ടമൈതാനത്ത് കുട്ടികളെയും കൊണ്ട് പോകുന്ന.
0: ഓക്കെ, അങ്ങനെ കുറെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
1: അങ്ങനെ കുറെ കാര്യങ്ങൾ, ഈ സ്വാതന്ത്ര്യദിന പരേഡ് കാണാനായിട്ട് കുട്ടികളെയും കൊണ്ട് പോവുക.
0: ഇപ്പോ ഇപ്പോഴും അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തിനെങ്കിലും പോവാൻ പറ്റാറുണ്ടോ?
1: അങ്ങനെ പോകുന്നവരുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികൾ അടുത്തില്ലാത്തതുകൊണ്ട് അവര് കുട്ടികളൊക്കെ വലിയ തള്ളമാരും തന്തമാരും ഒക്കെ
0: കുഴപ്പമില്ല കേട്ടോ.
1: ഒക്കെ അതുകൊണ്ട് ഇപ്പം നമ്മളിവിടെ വീട്ടിൽ തന്നെ ഇരിക്കുന്നു.
0: ഓക്കെ, അപ്പൊ മോഹനൻ ചേട്ടാ,
1: ഇപ്പം സ്വാതന്ത്ര്യദിനത്തിന് എല്ലാവർക്കും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണം. വന്ദേ മാതരം. വന്ദേ.
0: അപ്പൊ വന്ദേ മാതരം മോഹനൻ ചേട്ടനും നല്ലൊരു നല്ലൊരു സ്വാതന്ത്ര്യദിന ആശംസകൾ അറിയിക്കാനാണ് കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളെ വിളിച്ചത് മോഹനൻ ചേട്ടനായിരുന്നു. യെസ്, പണ്ടത്തെ ഒരു ഓർമ്മയാണ് ചേട്ടൻ പറഞ്ഞൊരു കാര്യം. അപ്പോൾ ഞാൻ എന്തായാലും നമ്മളിങ്ങനെ ഫ്ലാഗ്, നമ്മുടെ പതാക അല്ലേ, ആ പതാകയെക്കുറിച്ച് സംസാരിച്ച സമയത്ത് എനിക്ക് തോന്നി ചെറിയൊരു കുട്ടി ഇൻഫോർമേഷൻ നിങ്ങൾക്ക് തരാമെന്ന്. ആ ഒരു ഇൻഫോർമേഷൻ ഡയറക്റ്റായിട്ട് തരണോ അതോ ഒരു ചോദ്യമായിട്ട് വേണോ? എനിവേ എനിക്കൊരു കോള് വരുന്നുണ്ട്, ആ കോളിന് ശേഷം നമുക്കതിലേക്ക് പോകാം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: പറയൂ കൃഷ്ണൻ ചേട്ടാ, ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് ആദ്യം അറിയിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷം?
2: സ്വാതന്ത്ര്യദിനാശംസകൾ എല്ലാവർക്കും.
0: താങ്ക് യു സോ മച്ച്.
2: പ്രത്യേകിച്ച് ആയില്യ മോൾക്ക്.
0: അത് എന്തുകൊണ്ട് പ്രത്യേകിച്ച് ആയില്യ മോൾക്ക്? വിശേഷങ്ങൾ സുഖാണ് കേട്ടോ, സുഖാണ്. എന്റെ കയ്യിൽ ഒരു ചോദ്യമുണ്ട്, ആ ചോദ്യം അങ്ങ് തരട്ടെ. കുറച്ച് വിഷയാവോ അറിയില്ല, കുട്ടി ചോദ്യം തരാം. ഞാൻ അതിലേക്ക് ഇങ്ങനെ പോവാൻ നിൽക്കുമ്പോഴാണ് ഈ ഒരു കോള് വന്നത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കൃഷ്ണൻ ചേട്ടന്റെ തന്നെ തന്നേക്കാം ഈ ഒരു ചോദ്യം. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാക ഉണ്ടല്ലോ, ഈ ഒരു ഇന്ത്യയുടെ ദേശീയ പതാക ഔദ്യോഗികമായിട്ട് നിർമ്മിക്കാനായിട്ട് അനുവാദമുള്ള ഒരു സ്ഥാപനമേ ഉള്ളൂ, അതറിയാമോ? അതായത് ഇന്ത്യയുടെ ദേശീയ പതാക ഉണ്ടല്ലോ, നമ്മുടെ ഇന്ത്യയുടെ ദേശീയ പതാക ഇന്ത്യയിൽ തന്നെ ഒറ്റൊരു സ്ഥാപനത്തിനോ ഒറ്റൊരു സ്ഥലത്ത് മാത്രമേ നിർമ്മിക്കാനായിട്ട് നിയമപരമായിട്ട് അനുവാദമുള്ളൂ, ഏക സ്ഥാപനം. എന്താണ്? അല്ലല്ല, അങ്ങനെയല്ല. പോട്ടെ, ആ ഒരു ഉത്തരം പോയിട്ടുണ്ട്, കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോ ഞാൻ ആ ഒരു ഉത്തരം പറഞ്ഞുതരാം കേട്ടോ. ആ, പറഞ്ഞോ.
2: അവരുടെ ബർത്ത്ഡേ ആണ്. ആശംസകൾ. പിന്നെ ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച കോഴിഞ്ഞാമ്പറ സെൽവരാജാന്റെ മകൾ കുട്ടിക്ക് 1000 പിറന്നാൾ ആശംസകൾ.
0: ഓക്കെ, അപ്പൊ എന്തായാലും കൃഷ്ണൻ ചേട്ടന്റെ മനോഹരമായ ഒരു ദിവസം ആവട്ടെ കേട്ടോ.
2: താങ്ക് യു
0: സോ മച്ച്. അപ്പൊ നമ്മൾ വിളിച്ചത് കൃഷ്ണൻ ചേട്ടനായിരുന്നു വിളയോടികളിൽ നിന്ന്. യെസ്, അപ്പൊ ഞാൻ ആ ചോദിച്ചൊരു ചോദ്യം നിങ്ങൾക്ക് കിട്ടിയോ അതിന്റെ ഉത്തരവ്? ഒന്ന് ആലോചിച്ച് നോക്കൂട്ടോ. അതായത് വേറെ എവിടെയും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ നാഷണൽ ഫ്ലാഗ്, നമ്മുടെ ദേശീയ പതാക നിർമ്മിക്കാനായിട്ട് നിയമപരമായിട്ട് ഒരു അനുവാദവും ഇല്ല, ഒറ്റൊരു സ്ഥലത്ത് മാത്രമാണ് ഇതിന് സാധിക്കുള്ളൂ. അതെവിടെയാണെന്ന് അറിയാം? അങ്ങ്.

0: കർണാടക. അതെ, കർണാടകയിലുള്ള ഹുബ്ലയിലുള്ള എവിടെയാണ്, KKGSS എന്നാണ് ഒരു ഷോർട്ട് ഫോം ആയിട്ട് പറയുക. അതായത് കർണാടക ഗാന്ധി ഗ്രാമയോഗ സംയുക്ത സംഘ. യെസ്, ഇവർക്ക് മാത്രമാണ് എന്ത്, നമ്മുടെ നാഷണൽ ഫ്ലാഗ് നിയമപരമായിട്ട് ആ ഒരു പതാക നിർമ്മിക്കാനായിട്ട് അനുവാദമുള്ളൂ. കാരണം എന്താ, അത് എങ്ങനെ നിർമ്മിക്കണം, ഖാദി, അതെ, ഖാദി തുണി മാത്രം ഉപയോഗിക്കാവൂ എന്നൊരു കാര്യം കൂടി നിയമപരമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഒരു കുട്ടി അറിവ് കിട്ടിയില്ലേ, ഇനി നമുക്കൊരു കോളിലേക്ക് പോയാലോ. യെസ്, ഒരു കോളർ നമുക്ക് എത്തുന്നത് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, പോയോ? ഹലോ ഹലോ,
1: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്.
0: ആ യെസ്, ഗുഡ് മോർണിംഗ്. റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കോ? കുറയ്ക്കൂ. ആ, കറക്റ്റ്. ഓക്കെ, ഇനി പറയൂ, ഇതാരാണ്? ജൂഡിത്ത്. ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചിട്ട് കുറെ നാളായല്ലോ. ആദ്യം തന്നെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ, കൊറേ മാസങ്ങളായിട്ടുണ്ട് സംസാരിച്ചിട്ട്. എന്നാ പോലും ഈ പേര്, അതെ, കാലങ്ങളായിരുന്നു. ഈ പേര് എന്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ആ, അതാണ് അതാണ്, എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ സംസാരിച്ചത്. ഓക്കെ, അപ്പൊ ചേച്ചി
1: ഇൻഡിപെൻഡൻസ് ഡേ കേട്ടപ്പോ ഞാൻ
0: വിളിച്ചു എന്ന് മാത്രം പറഞ്ഞോളൂ. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വല്ല പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ടോ?
1: സ്കൂളിൽ, ഞങ്ങളുടെ സ്കൂളിൽ ഒരു ഉത്സവമാണ് ഇൻഡിപെൻഡൻസ് ഡേ.
0: ആഹാ.
1: ആനയൊക്കെ ഉണ്ടാവും, ജാഥയൊക്കെ ഉണ്ടാവും. സ്കൂളിലെ 12,000 പിള്ളേരുണ്ട്.
0: ഹെവി ഹെവി ആണല്ലോ.
1: ആ, ഡാൻസ് സെറ്റ്, സ്കൂൾ ജാഥ, ടീച്ചേഴ്സ് എല്ലാം യൂണിഫോം ഇട്ട്, കുട്ടികളുള്ള യൂണിഫോം ഇട്ട്,
0: സൂപ്പർ,
1: എല്ലാ ടീച്ചേഴ്സിനെയും നടത്തും.
0: അടിപൊളി, കൊള്ളാം കൊള്ളാം കൊള്ളാം. അപ്പൊ മൊത്തത്തിലൊരു ആഘോഷമായി ആയിരുന്നു.
1: അയ്യോ, ഭയങ്കര ആഘോഷമാണ്. നാടിന്റെയും ജനങ്ങളൊക്കെ ഇതിനു വേണ്ടി കാത്തു നിൽക്കുക, ഈ ജാഥ കാണാൻ.
0: ജാഥ കാണാൻ വേണ്ടിട്ട് അല്ലേ, കൊള്ളാം. അത് ആ രസമാണ്, ഇങ്ങനെ ഒരു വലിയൊരു ഉത്സവത്തിൽ നമ്മുടെ ഇന്ത്യയുടെ പിന്നല്ലാതെ നമുക്കത് ഇങ്ങനെ കണ്ടു നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു രോമാഞ്ചം വരുമായിരിക്കും.
1: എല്ലാ വീട്ടിലും ഫ്ലാഗും വെക്കും, ആളുകൾ ഇതിങ്ങനെ നോക്കിയിരിക്കും.
0: സൂപ്പർ, അത് കൊള്ളാട്ടെ, നൈസ്. ഓക്കെ, അപ്പൊ ചേച്ചി എന്റെ കയ്യിലൊരു കുട്ടി ചോദ്യമുണ്ട്. ഒരു കുട്ടി ചോദ്യം ചോദിക്കട്ടെ, കുഞ്ഞു ചോദ്യം. ഇല്ല, അത് അതിപ്പോ തെറ്റുന്നു അല്ലെങ്കിൽ ഉത്തരം കിട്ടിയില്ല, അതിലൊന്നും കാര്യമില്ല. ചിലപ്പോ നമുക്ക് നന്നായി അറിയുന്ന കാര്യമായിരിക്കാം, പക്ഷെ ആ മൊമെന്റില് കിട്ടാത്തതാവാം. അതിപ്പോ ഞാനാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും എല്ലാവർക്കും അങ്ങനൊക്കെ തന്നെയാ. ഇതിലൊന്നും കാര്യമില്ലാന്നേ, എന്നാലും കുഞ്ഞു ചോദ്യം, അല്ലെങ്കിൽ ഞാൻ ഒരു പ്രസംഗമൊക്കെ പറയിപ്പിക്കും, വേണോ? അതില് നല്ലത് ചോദ്യമല്ലേ. ഒരു കുട്ടി ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നറിയാം?
1: നെഹ്റു.
0: ആ, പിന്നല്ലാതെ ഇത്രയേ ഉള്ളൂ, സിമ്പിൾ പോരെ. യെസ്, ജവഹർലാൽ നെഹ്റു ആണ് നമ്മുടെ ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി. സിമ്പിൾ അല്ലേ, ഇപ്പൊ ഒരു സന്തോഷം കിട്ടിയില്ലേ? യെസ്. ഓക്കെ ചേച്ചി, അപ്പൊ പറഞ്ഞോളൂ, ഇന്നത്തെ വിശേഷം ആർക്കാണ്? താങ്ക് യു. അപ്പൊ എന്തായാലും ചേച്ചിക്കും നല്ലൊരു ദിവസമായിട്ട്, ഇടയ്ക്കൊക്കെ വിളിക്കണം കേട്ടോ. ഓക്കെ ചേച്ചി, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ജൂഡിത്ത് ചേച്ചിയായിരുന്നു. അങ്ങനെ ദേ നമ്മളിങ്ങനെ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങളും കുഞ്ഞു കുഞ്ഞു ടാസ്കൊക്കെ ആയിട്ടാകട്ടെ, എനിക്ക് ഒരു ചെറിയ രണ്ട് വരി പ്രസംഗം കേൾക്കണം എന്ന് ആഗ്രഹമൊക്കെയുണ്ട്. അതെങ്കിലൊക്കെ പറയോ നോക്കട്ടെ. ഓക്കെ, അപ്പൊ എന്തായാലും ദേ നമുക്ക് അടുത്ത പാട്ടിനുള്ള സമയമായിട്ടുണ്ട്. ആ ഒരു പാട്ടിന് ശേഷം വേഗം തന്നെ തിരികെ എത്താം മഹല്യ വിഷസിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഇന്നത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: Yes, once again, welcome to Ahalya Vishes. This is Ajaya Ilya with you. And this show is powered by Jayalakshmi. Yes, ഒരു കുട്ടി കാര്യം കൂടി ഞാൻ പറയട്ടെ. അതെ, വേറൊന്നുമല്ല കേട്ടോ, ഓണത്തിന്റെ സമയം കൂടി ആയില്ലേ. നിങ്ങളെല്ലാവരും ഇങ്ങനെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം, കുറേ മൊത്തം ഷോപ്പിങ്ങിന്റെ തിരക്കിലാണെങ്കിലേ, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു ഓപ്ഷൻ പറഞ്ഞുതരട്ടെ. ഇത് നമ്മുടെ ജയലക്ഷ്മിയിലുണ്ടല്ലോ, കിഡിലൻ ഓഫേഴ്സ്, കിഡിലൻ സെലക്ഷൻസ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഒന്ന് ഓടിപ്പോടി ഒന്ന് ചെക്കൗട്ട് ചെയ്തോ. കിഡിലൻ കിഡിലൻ കിഡിലം ഐറ്റംസ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുള്ളതാണ്. അതും ട്രെൻഡി ആയിട്ട്, ഫാഷനബിൾ ആയിട്ട്, അഫോർഡബിൾ ആയിട്ടൊക്കെ കിട്ടുന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ചെറുതായിട്ട് ഞാൻ ആ ഒരു കാര്യം കൂടി പറഞ്ഞു തന്നതാണ്. അത് പെൺകുട്ടികൾക്കാണ് മനസ്സുണ്ടാവുള്ളൂ ഗായ്സ്. എന്ത് ചെയ്യാനാണ്, ഡ്രസ്സ് അല്ലെങ്കിൽ പർച്ചേസ് ഷോപ്പിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ, അത് ശരിക്കും നമ്മളിങ്ങനെ ഗേൾസ്, ഇപ്പൊ സുനിലാണെങ്കിൽ എനിക്ക് തോന്നില്ല പറഞ്ഞിരുന്നു, പോട്ടെ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, പെൺകുട്ടികൾ അങ്ങനെയല്ല അല്ലേ. പെൺകുട്ടികൾക്കാണ് ഈ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി കോൺസെൻട്രേഷൻ ഉണ്ടാവുക. അപ്പൊ ഞാൻ വിചാരിച്ചേ കിട്ടിയ ഒരു സമയമല്ലേ ഒന്ന് നിങ്ങളോടും കൂടി ഒന്ന് ഷെയർ ചെയ്തേക്കാണ്. ഞാൻ എന്തായാലും പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളും തീർച്ചയായിട്ടും ഒന്ന് പോയിട്ട് പർച്ചേസ് ഒക്കെ നോക്കി, കോണം സമയത്ത് നല്ല കിഡിലിംഗ് കളക്ഷൻസ് അഫോർഡബിൾ റേറ്റിൽ ട്രെൻഡിങ് ആയിട്ട് കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദ വൈബ് അല്ലേ. ഓക്കെ, അപ്പൊ ദേ നമുക്ക് ബാക്ക് ടു അഹല്യ വിഷസ് അല്ലേ. അതെ, അപ്പൊ അടുത്തൊരു കോളർ നമുക്ക് എത്തിയിരിക്കുന്നു. നോക്കാം നമുക്ക് ആരാണെന്ന്. ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? രാജേശ്വരി ചേച്ചിയാണ്. ആഹാ, അയൽവാസിയാണോ? ഓഹോ, ഓക്കെ ഓക്കെ. അപ്പോ രാജേശ്വരി ചേച്ചി, സ്വാതന്ത്ര്യദിന ആശംസകൾ ആദ്യം അറിയിക്കട്ടെ. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. യെസ്, ഓക്കെ. അപ്പൊ ചേച്ചി, എന്റെ കയ്യിൽ ഒരു കുഞ്ഞു ചോദ്യമുണ്ട്, ചോദിക്കട്ടെ? ഞാൻ അത് കുഴപ്പമില്ല, വളരെ സിമ്പിൾ ചോദ്യം ഞാൻ ചോദിക്കാം. എന്തായാലും മോഹൻ സാറിന് വീണ്ടും അപ്പുറത്തുള്ള അയൽവാസിയൊക്കെ അല്ലേ. അപ്പൊ പിന്നെ ഞാൻ കുഴപ്പമില്ല, പോട്ടെ ചോദിക്കട്ടെ. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ പ്രധാന നേതാവ് ആരായിരുന്നു?
3: മഹാത്മാഗാന്ധിജി.
2: ആ, അത് തന്നെ, അത്രേ ഉള്ളു സിമ്പിൾ ഉത്തരം. കറക്റ്റ് ആയില്ലേ? അതാണ് ഞാൻ കുഞ്ഞു ചോദ്യം ചോദിച്ചതാണെന്നേ. അതാ, ഓക്കെ. അപ്പൊ ചേച്ചി പറയൂ, ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ?
3: ഇന്നത്തെ വിഷസ് എല്ലാവർക്കും, സർവ്വചരാചരങ്ങൾക്ക് സ്വാതന്ത്ര്യദിനം.
2: ഓക്കെ, അപ്പൊ എന്തായാലും
3: മോഹൻ സാർക്കും പ്രത്യേക ആശംസകൾ.
2: ഓക്കെ, തീർച്ചയായിട്ടും മോഹൻ സാർക്ക് പ്രത്യേക ആശംസ.
3: സൗണ്ട് കേൾക്കാൻ പറ്റി. പിന്നെ മണിയന്റെ, പിന്നെ നമ്മുടെ പ്രഭാകരേട്ടൻ, പിന്നെ അജിത് ചേച്ചി, അയച്ച ചേച്ചി,
2: എല്ലാവർക്കും
3: പട്ടഞ്ചേരി, പിന്നെ എല്ലാ കേട്ട് കേട്ട് കൂട്ട് കേട്ടാണ് എല്ലാവർക്കും.
2: ഓക്കെ, അപ്പൊ രാജേശ്വരി ചേച്ചിക്കും മനോഹരമായ, താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും ഞങ്ങൾ പറയാം കേട്ടോ. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അങ്ങനെ ഈ നമ്മളിങ്ങനെ സ്വാതന്ത്ര്യ ദിനം ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാനിവിടെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത്, രാവിലെ ഇങ്ങനെ കയറി വരുന്ന സമയത്ത് ഫ്ലാഗ് ഹോസ്റ്റിംഗ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതിന്റെ തയ്യാറെടുപ്പുകൾ, എല്ലാവരും ബലൂൺ, അതും ബലൂൺ മൂന്ന് കളർ, നമ്മുടെ പതാകയുടെ മൂന്ന് കളർ ഉണ്ടല്ലോ, ആ കളറിൽ പതാകകളൊക്കെ സെറ്റ് ചെയ്ത്, ഐ മീൻ കളറിലുള്ള ബലൂൺസ് ഒക്കെ സെറ്റ് ചെയ്ത് പതാകയൊക്കെ വെച്ച് അതിന് മൊത്തത്തിൽ ഡെക്കറേഷൻ, അതിലുപരിയായിട്ട് എല്ലാവരും മനോഹരമായി ഒരുങ്ങി വന്നിരിക്കുന്നു. അതും അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് ാണല്ലേ, ഭയങ്കര ഒരു എനർജി ആണെന്നുള്ളതാണ്. ആ ഒരു എനർജിയും കൊണ്ടാണ് ഞാൻ ഇങ്ങ് വന്നേ. എന്റെ കയ്യിലൊരു സാധനം കിട്ടിയാൽ നിങ്ങൾക്ക് ഞാൻ തരാതിരിക്കോ? ഇല്ല. യെസ്, ആ ഒരു എനർജിയിലാണ് ഞാൻ ഇങ്ങനെ നിന്ന് പോയിക്കൊണ്ടേയിരിക്കുന്നത്. ഇനി വേദ നമുക്ക് ആ ഒരു സ്നേഹത്തിൽ, ആ ഒരു എനർജിയിൽ തന്നെ അടുത്ത കോളിലേക്ക് പോവാം. നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ്, ഞാൻ മിൽമിയിലെ പ്രഭാകരൻ.
2: പ്രഭാകരൻ ചേട്ടാ, റേഡിയോയുടെ ശബ്ദം ഒരു അല്പം കുറയ്ക്കൂ. ആണോ? സെറ്റാണോ? എന്താണെന്ന് അറിയില്ല, മൊത്തത്തിൽ ഒരു എക്കോ. സാരില്ലേ, സാരില്ലേ. അപ്പൊ പ്രഭാകരൻ ചേട്ടാ, ഇൻഡിപെൻഡൻസ് ഡേ ദിനാശംസകൾ ആണോ അറിയിക്കുന്നു? അതെ, ആ തിരക്കിനിടയിൽ ഒന്ന് വേഗം വിളിച്ചു പറഞ്ഞതാണല്ലേ. എന്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള സമയമുണ്ടോ?
3: ഇല്ല
2: സാരല്ലേ, പോട്ടെ. അപ്പൊ എന്തായാലും ഇൻഡിപെൻഡൻസ് ഡേ ദിനാശംസകൾ അറിയിക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പോ നമ്മളെ വിളിച്ചത് പ്രഭാകരൻ ചേട്ടനായിരുന്നു കേട്ടോ. തിരക്കിനിടയിൽ എല്ലാവർക്കും ഉള്ളൊരു വിഷസ് നൽകാൻ വേണ്ടി വിളിച്ചതാണ്. അതും വലിയൊരു കാര്യമാണല്ലേ. നമ്മുടെ അത്രയും തിരക്കിൽ ഒരു അല്പം സമയം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു കോളർ എത്തുന്നുണ്ട്, ആ കോളിലേക്ക് പോവാം. ഹലോ, ഗുഡ് മോർണിംഗ്.
5: ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: ഞാൻ വിനോദ് ചെർപ്പളശ്ശേരി ഫ്രം ചെന്നൈ.
2: ആ, വിനോദ് ചെർപ്പളശ്ശേരി ഫ്രം ചെന്നൈ. ഓക്കെ വിനോദ്, ഏട്ടാ.
5: ആ, പറയൂ പറയൂ.
2: എന്തൊക്കെയുണ്ട് വിശേഷം?
5: വിശേഷം സുഖമായിട്ടിരിക്കുന്നു. എല്ലാവർക്കും
2: താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ വിനോദ് ഏട്ടനും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് അറിയിക്കുന്നു.
5: ഓക്കെ, താങ്ക് യു.
2: ഓക്കെ, താങ്ക് യു. ഒരു ചെറിയ രണ്ടുപേരി പ്രസംഗം പറയാൻ പറ്റുമോ? ഇല്ല,
5: വേണ്ട.
2: ഞാൻ തരും, എന്താ ചെയ്യാ, ഞാൻ അങ്ങനെ പോയി. എന്നാ ഞാനിത് കുട്ടി ചോദ്യം ചോദിക്കട്ടെ?
5: ചോദിച്ചു വേണ്ടെന്ന്. ഞാൻ ജസ്റ്റ് ഒരുപാട് ദിവസമായി, ഞാൻ ഏകദേശം ഒരു മാസം ഒന്നര മാസത്തിലും കൂടുതലായി പ്രസൻസ് അറിയിക്കാൻ വേണ്ടി അത് വിളിച്ചു
2: മാത്രം.
5: ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നമുക്ക് നിങ്ങൾ ചോദ്യം കണ്ടു, അപ്പൊ ഇങ്ങനെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ, ഓർമ്മകൾ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആഘോഷങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ.
2: അപ്പൊ
5: അങ്ങനെ ഒരുപാട് കേട്ടപ്പോ നമ്മളിങ്ങനെ ആ സ്കൂൾ കാലഘട്ടത്തിൽ ഇങ്ങനെ പോയി. അവിടെ ഉണ്ടായിരുന്ന ആ ഒരു നമ്മുടെ സ്കൂൾ സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെ, ലസീം ഡ്രിൽ, മാർച്ച് ഫാസ്റ്റ്, അതുപോലെ തന്നെ ബാൻഡ് പ്രോഗ്രാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അന്ന് പണ്ടുണ്ടായിരുന്നു.
2: അങ്ങനെ
5: ഒരു യൂണിഫോം ഒക്കെ ഇട്ടു, അങ്ങനെ ഒരുപാട് പരിപാടികളൊക്കെ നല്ല ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ക്വിസ് കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ആ പാർട്ടിക്ക് അങ്ങനെ പോവാറില്ല.
2: ഓക്കെ, ശരി, ഞാൻ ചോദിക്കുന്നില്ല, സേഫ് ആയി മനസ്സിലായി എനിക്ക്, ചോദിക്കുന്നില്ല കേട്ടോ. ഓക്കെ വിനോദ്, പറഞ്ഞോളൂ, ഇന്നത്തെ വിഷസ് ആർക്കാണ്?
5: എല്ലാവർക്കും, എല്ലാവർക്കും. ഇന്ന് നമ്മളെ ആരും വിഷ് ചെയ്യാത്ത ഒരു ഇതാണല്ലോ. നമ്മൾ സർവീസ് ചെയ്യുന്ന ജവാന്മാരും അതുപോലെ തന്നെ അവരുടെ സർവീസിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഇപ്പൊ ആരും അത്ര ചോദിക്കാതെയും ഒക്കെ ഇരിക്കുന്ന ഒരുപാട് എക്സർവീസ്മാരും അതുപോലെ തന്നെ അല്ലെ, അങ്ങനത്തെ എക്സ് അതുപോലെ തന്നെ ഇപ്പൊ സെർവിങ് ആയിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നല്ലൊരു വിഷസ് അറിയിക്കുക.
2: ഓക്കെ, അപ്പൊ വിനോദ എണ്ണം എന്തായാലും മനോഹരമായ ഒരു ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് അറിയിക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അങ്ങനെ നമ്മളെ വിളിച്ചത് വിനോദ് ഏട്ടനായിരുന്നു ഫ്രം ചെന്നൈ. അങ്ങനെ നീ നമ്മളിങ്ങനെ സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടേയിരിക്കാൻ കേട്ടോ. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട്, ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കുറച്ചുകൂടി ഈ കാലഘട്ടത്തിലേക്ക് എത്തിയത് കൊണ്ടായിരുന്നു നമ്മുടെ ആഘോഷത്തിന്റെ രീതിയിലും കാര്യങ്ങളൊക്കെ നല്ല വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, എന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് വരാറ് വൈറ്റ് കോസ്റ്റ്യൂം ആയിരിക്കും, അതായത് വൈറ്റ് കുർത്ത പാൻസ് ഒക്കെ ആയിട്ട്. നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഉണ്ടല്ലോ, ദേശീയ പതാകയുടെ കളറിലുള്ള ഷോൾസ് ഉണ്ടാവും, ആ ഷോൾസ് കെട്ടിക്കൊണ്ട് ഭയങ്കര രസകരമായിട്ട് അവർ പെർഫോം ചെയ്യാറുണ്ട്. അതും നമുക്ക് ഇങ്ങനെ കാണുന്ന സമയത്ത് ഗൂസ്ബംസ് വരും, ഇങ്ങനെ രോമാഞ്ചം വന്നിട്ടേ. അതായത് അതങ്ങനെയാണ്, ഇങ്ങനെ വന്ദേ മാതരം എന്ന് നമ്മൾ പറയുന്ന സമയത്ത് ആ ഒരു ഒറ്റ സ്വരത്തിൽ, ആ ഒരൊറ്റ വികാരത്തിൽ, ആ ഒരു വാക്കുച്ചരിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു പവർ ഉണ്ടല്ലോ, ആ ഒരു ഉന്മേഷം, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം, അഭിമാനം, ആ സംഭവം അങ്ങ് ഇങ്ങനെ ഉണർന്നുണർന്ന് വരുമായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ തട്ടകം ഒന്ന് ഞാൻ ഡ്രിൽസ് ചെയ്യായിരുന്നു, രണ്ട് സ്പീച്ച് പ്രസംഗമായിരുന്നു. ഇങ്ങനെ രാവിലെ എണീറ്റ്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്ത് സ്കൂളിൽ പോകുന്നത് ഇന്ന് എങ്ങനെ പ്രസംഗിക്കും, അതൊരു കോമ്പറ്റീഷൻ കൂടിയാണ്. അപ്പോൾ ഞാനൊക്കെ മറ്റേ നിമിഷ പ്രസംഗത്തിൻ്റെ ആളായിരുന്നു കേട്ടോ, ഇങ്ങനെ എഴുതിപ്പിടിച്ച് പറയാറില്ലായിരുന്നു, നിമിഷ പ്രസംഗമാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു വിഷയം ഇങ്ങനെ കിട്ടുന്നു, അതിനെപ്പറ്റി നമ്മൾ ആലോചിക്കുന്നു, പറയുന്നു. അപ്പം ആ ഒരു പ്രസംഗത്തിൽ നമ്മൾ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അടുത്തതായിട്ട് വരുന്ന ആൾ എന്ത് പറയും, അങ്ങനെ കുറേ അവിടെ ഭയങ്കര രസമുള്ളൊരു കാര്യങ്ങൾ, അനുഭവങ്ങൾ ഉണ്ടായിരുന്നു രാവിലെ. അതിനുപരിയായിട്ട് ഉച്ച സമയമാകുമ്പോൾ തിരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വീട്ടിൽ പോവാം, ക്ലാസ്സിലല്ലോ, അങ്ങനെ വീട്ടിൽ പോവാം. അങ്ങനെ പിന്നെന്താ, നമ്മൾ കുറച്ചും കൂടി പുരോഗമിച്ചത് കൊണ്ടാവാം ഞങ്ങൾക്ക് മിഠായിക്ക് പകരം ലഡ്ഡൊക്കെ കിട്ടിയിരുന്നു കേട്ടോ. ലഡ്ഡു കിട്ടാറുണ്ട്, നല്ല എന്താ പറയുക, ഓറഞ്ച് കളറുള്ള ലഡു, പച്ച കളറുള്ള ലഡു, മഞ്ഞക്കളറുള്ള ലഡു, അങ്ങനെ കുറേ ലഡ്ഡു ഒക്കെ കിട്ടുമായിരുന്നു. പിന്നെയും കുറച്ചും കൂടി വന്നതിന് ശേഷം സ്വീറ്റ് ബോക്സ് വരെ കിട്ടിയിട്ടുണ്ട്. ഒരു ബോക്സ്, ആ ബോക്സിന്റെ അകത്ത് അത്യാവശ്യം രണ്ടു മൂന്ന് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ അങ്ങനെയും കിട്ടിയിരുന്നു, എന്താ ചെയ്യാല്ലേ? മിഠായിയിൽ നിന്ന് ആ ഒരു പരിണാമമാണ് നമ്മൾ കാണേണ്ടത്. സ്വീറ്റ് ബോക്സ് വരെ എത്തിയിട്ടുണ്ട്. അങ്ങനെ കുറെ ഉണ്ടായിരുന്നു. അതുപോലെ പിന്നെ ദേശഭക്തി ഗാന കോമ്പറ്റീഷൻസ്, അങ്ങനെ കുറെ പരിപാടി, കുറേ രസകരമായ അനുഭവങ്ങളും പരിപാടികളൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ അതിലും ഗംഭീരമായിട്ടാണ് എല്ലാവരും ഈ ഒരു ദിവസം ആഘോഷിക്കുന്നത് എന്നുള്ളതാണ്. അതെങ്ങനെയാണ്, കാലം മാറുമ്പോൾ, കാര്യങ്ങൾ മാറുമ്പോൾ ആ ഒരു ആഘോഷത്തിന്റെ രീതിയിലും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ഒരു കാര്യത്തിൽ മാത്രം വ്യത്യാസം ഉണ്ടാവാറില്ല, എനിക്ക് തോന്നിയിട്ടുണ്ട്, അത് ആ രാജ്യസ്നേഹമായിരിക്കും അല്ലെ. ആ കാര്യത്തിന് അന്നും ഇന്നും എന്നും ആ ഒരു വ്യത്യാസമില്ലാതെ നമുക്കെല്ലാവർക്കും ഉള്ളിൽ ആ ഒരു കാര്യം ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട്. യെസ്. അപ്പോ അതേ ഇങ്ങനെ സംസാരിച്ച് എന്താ സമയം പോകുന്നുണ്ട്. ചെറുതായിട്ട് ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, വേഗം മെസ്സേജ് കൂടി അയക്കാൻ നോക്കണം. ലാസ്റ്റിലേക്ക് മെസ്സേജുകൾ എടുത്ത് മാറ്റി വെക്കരുത്, ഒപ്പം മെസ്സേജ് കൂടി അയക്കാൻ നോക്കുക. അതുപോലെ തന്നെ ദേ വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ടപ്പേ ടപ്പേ ടപ്പേ ടപ്പേ എന്ന് വേഗം വിളിച്ചോളൂ, കാരണം 9 മണിവരെയാണ് നമുക്ക് കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സമയമുള്ളൂ. ഓക്കെ, അപ്പോൾ വിളിക്കാനും മെസ്സേജ് അയക്കാനുള്ള നമ്പർ വേണോ, അതാണോ ഇപ്പോൾ കൺഫ്യൂഷൻ? ദേ ഇന്ന പിടിച്ചോ, 8 2 8 1 5 0 9 0 00 82 81 50 90 00. Yes, dear listeners, stay tuned to Ahalya Wishes, powered by Jayalakshmi. Good end, it's me, RJ Ailya.

0: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
3: Yes, once again, welcome to Ahalya Wishes. This is RJ Ailio with you and this show is powered by Jayalakshmi. അങ്ങനെ Ahalya Wishes-ലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം എത്രയായിട്ടുണ്ട്? 8 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കുറച്ച് സമയം കൂടി നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ട്. എനിവേ, നമുക്ക് അടുത്തൊരു കോളറും എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: നമസ്കാരം.
3: നമസ്കാരം. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇതാരാണ്?
4: ഞാൻ സുകുമാരൻ, കഞ്ചിക്കോട് നിന്നാണ്.
3: സുകുമാരൻ ചേട്ടനാണ്, കഞ്ചിക്കോട് നിന്നാണ്. സുകുമാരൻ ചേട്ടാ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.
4: സെയിം ടു യു.
3: താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നോ?
4: സുഖം.
3: സുഖം. ഓക്കെ.
4: ഇന്നത്തെ സ്വാതന്ത്ര്യദിന ആശംസകൾ നമ്മുടെ ഇന്ത്യൻ ആർമിക്കാണ്.
3: ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ടാണ്.
4: ഞാനൊരു ഇന്ത്യൻ ആർമി ഫാനാണ്.
3: ഫാനാണ്? ആരല്ലാത്ത?
4: എനിക്ക് ഇന്ത്യൻ ആർമി വേണം, ഭയങ്കര ഇഷ്ടം,
3: ഭയങ്കര ഇഷ്ടം. ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസ് പറയാൻ വേണ്ടി മാത്രം വിളിച്ചതാണ്.
4: നമ്മുടെ കഞ്ചിക്കോടുള്ള യങ്സ്റ്റേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ.
3: ഓക്കെ, തീർച്ചയായിട്ടും നീ അറിയിക്കുന്നു. അപ്പൊ ഞാനൊരു കുട്ടി ചോദ്യം കൂടി ചോദിക്കട്ടെ?
4: അറിയൂ,
3: കുഞ്ഞു കുഞ്ഞു ചോദ്യം ചോദിക്കാം.
4: ഓക്കെ, അറിയണേ പറയാം.
3: ഓക്കെ, എന്നാ ഇത്തിരി ടഫ് വേണോ, കുഞ്ഞി വേണോ?
4: പറഞ്ഞോളൂ, ചോദിച്ചോളൂ, എന്താ ചോദ്യം?
3: ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗീതമുണ്ടല്ലോ, ആ ദേശീയ ഗീതം രചിച്ചത് ആരാ?
4: രവീന്ദ്രനാഥ് ടാഗോർ അല്ലേ?
3: നമ്മുടെ ദേശീയ ഗീതം ഗാനമല്ല, ഗീതം, ഗീതം,
4: ദേശീയ ഗീതം.
3: ആ ദേശീയ ഗീതം രചിച്ചത് ആരാ? ആ ദേശീയ ഗാനമാണ് രവീന്ദ്രനാഥ് ടാഗോർ രചിച്ചത്, പക്ഷേ ദേശീയ ഗീതം വന്ദേമാതരം.
4: വന്ദേമാതരം.
3: ആ അതാരാന്നറിയോ? ബങ്കിം ചന്ദ്ര ചാറ്റർജി.
4: ഓക്കെ,
3: കിട്ടിയില്ല. അടിപൊളി, അടിപൊളി, അത്ര അതാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ സുകുമാരൻ ചേട്ടാ,
4: പറയൂ.
3: എന്തായാലും നന്നായിട്ട് ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ആഘോഷിക്കാം കേട്ടോ.
4: ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ക്ലബിന്റെ പേര് ഇതാണ്, യങ്സ്റ്റേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്.
3: ഓക്കെ, അപ്പൊ യങ്സ്റ്റേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന് എല്ലാവർക്കും, അല്ലെ, എല്ലാ മെമ്പേഴ്സിനും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷസ്. വളരെ സ്നേഹത്തിൽ, വളരെ അഭിമാനത്തിൽ അറിയിക്കുന്നു. ഓക്കെ,
4: ജയ് ഹിന്ദ്.
3: ഓക്കെ, ജയ് ഹിന്ദ്. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് ആരായിരുന്നു? സുകുമാരൻ ചേട്ടനായിരുന്നു കേട്ടോ, കഞ്ചിക്കോട് നിന്നും. വളരെ ഇഷ്ടമാണ് ഇന്ത്യൻ ആർമിയെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഈ ജയ്ഹിന്ദ് എന്നാണ് ഞാൻ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. നിങ്ങൾക്കറിയോ ഈ ജയ്ഹിന്ദ് എന്ന ഈ ഒരു മുദ്രാവാക്യം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണെന്ന്? നമുക്ക് നോക്കാം. നെക്സ്റ്റ് കോളർ വരുന്നുണ്ട്, ആ കോളിൽ ഇതിന്റെ ഉത്തരം കിട്ടുമെന്നും കൂടി ഞാൻ നോക്കട്ടെ കേട്ടോ. ഓക്കെ, ഹലോ.
5: ഹലോ.
3: ഹലോ, ഗുഡ് മോർണിംഗ്. റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കൂ.
5: ഗുഡ് മോർണിംഗ്.
3: ഗുഡ് മോർണിംഗ്. ഇനി പറയൂ, ഇതാരാണ്?
5: ആദ്യമായിട്ട്
3: വിളിക്കണോ?
5: ആദ്യമായിട്ടാ.
3: പറഞ്ഞോ, ഇതാരാ?
5: ഞാൻ സബിത.
3: സബിത, സബിത ചേച്ചി.
5: അതെ.
3: ആ റേഡിയോയുടെ, റേഡിയോയുടെ ശബ്ദം അല്പം ഒന്ന് കുറച്ച് വെച്ചേ.
5: പാലക്കാട് പെരുമ്പ് എന്ന് പറയും.
3: പെരുമ്പ്. ഓക്കെ, റേഡിയോയുടെ ശബ്ദം ഒന്ന് കുറയ്ക്കോ? കുറച്ചു. ഇനി ഫോണിൽ മാത്രം ഒന്ന് ശ്രദ്ധിച്ചേ. ഓക്കെ, സെറ്റ് ആയ. ഓക്കെ, അപ്പൊ സബിത ചേച്ചി പറയൂ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
5: ഡെയിലി കഴിക്കാറുണ്ട് രാവിലെ, എപ്പോഴും ഇവിടെ അമ്മയൊക്കെ ഡെയിലി ഇതിന്റെ ആളാണേ. രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ സ്റ്റോപ്പില്ല,
3: സ്റ്റോപ്പില്ല, ഫുൾ ടൈം ഓണാണ്.
5: എപ്പോഴും കളിക്കാറ്. അപ്പൊ ഞാനിപ്പോ നമ്പർ പറഞ്ഞപ്പോ ഒന്ന് നോട്ട് ചെയ്തിട്ട് പെട്ടെന്നൊന്ന് വിളിച്ചു നോക്കിയതാ.
3: വിളിച്ചു നോക്കിയതാണ്. ആ കിട്ടി, കിട്ടി, കിട്ടി.
5: അതെ, ഞാൻ പറഞ്ഞാൽ വിളിച്ചാ കിട്ടില്ല, കൊറേ പേര് വിളിക്കാണ്, അമ്മയ്ക്കൊന്നും ഇപ്പൊ കിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു.
3: ഏയ്, എന്നാലും കിട്ടിയില്ലേ, സന്തോഷായില്ലേ? അപ്പൊ സബിത ചേച്ചി,
5: അപ്പൊ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.
3: താങ്ക് യു സോ മച്ച്. ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.
5: ഓക്കെ.
3: ചേച്ചി വർക്കിംഗ് ആണോ അതോ എന്താണ് ചെയ്യുന്നേ?
5: ഞാൻ ഒരു
3: വർക്കിംഗ് ആണ്. ഓക്കെ, വർക്കിംഗ് ആണ്. അപ്പൊ ഇന്ന് വർക്ക് ഇല്ലല്ലോ അല്ലേ?
5: ഇല്ല, ഞാൻ ഇന്നുണ്ട്, ഇന്ന് ഓഫീസ് മാത്രമേ ലീവ് ഉള്ളൂ. നമ്മുടെ ഏജൻസി ആയതുകൊണ്ട് നമ്മുടെ അവിടെ
3: ഓക്കേ ഓക്കേ വർക്കിംഗ് ഉണ്ടല്ലോ. ഓക്കെ, അടിപൊളി. അപ്പോ ഞാനൊരു കുട്ടിയെ ചോദ്യം അങ്ങ് തരട്ടെ. അങ്ങനെയില്ല കേട്ടോ, അതെനിക്ക് തോന്നി ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതുള്ളത് കൊണ്ട് എല്ലാവർക്കും ചെറിയ പേടി വന്നിട്ടുണ്ടോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ആർക്കും ഒന്നും എല്ലാം അറിയുന്നതായിട്ട് ഇല്ല, ഒന്നാമത്തെ കാര്യം. രണ്ട്, നമുക്ക് അറിഞ്ഞാൽ പോലും ചിലപ്പോൾ ആ ഒരു സമയത്ത് അത് ഓർമ്മ വരണം എന്നില്ല, പറയാൻ പറ്റണം എന്നില്ല. പിന്നല്ലാതെ അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പൊ എന്നോട് ചോദിച്ചു നോക്കും, എനിക്കും കിട്ടില്ല. ഞാനിപ്പോ ചോദിച്ചിങ്ങനെ വെച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാന്നറിയോ? ടഫാണോ?
5: ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉപയോഗിച്ചതോ?
3: ആ, നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു നേതാവായിരിക്കും. ഒരു ബോസ് ഒക്കെ ഉണ്ട് പേരില്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. കിട്ടിയില്ലേ? പിന്നല്ലാതെ എനിക്ക് ഭയങ്കര സന്തോഷം. എന്നോടല്ല ആദ്യം സംസാരിച്ചേ, അപ്പൊ ക്രെഡിറ്റ് എനിക്ക് കേട്ടെ.
5: അച്ചടാ,
3: സാരമില്ല, ഇപ്പൊ കിട്ടിയല്ലോ, സന്തോഷായില്ലേ. ഇന്നിപ്പോ ഇന്നിപ്പോ ലോട്ടറി എടുത്തോ, ചിലപ്പോ
5: അടിക്കും. ഞാൻ അതിന്റെ ആളാ.
3: ഓക്കെ ശരി ചേച്ചി, അപ്പൊ എന്തായാലും വീട്ടിലെല്ലാവരോടും അന്വേഷണം പറയാ, ഇടയ്ക്കൊക്കെ വിളിക്കാൻ ശ്രമിക്കുക കേട്ടോ, കേട്ടുകൊണ്ടേ ഇരിക്കാം.
5: ഓക്കെ, ഡിയ
3: ഡിയ അതിൻ സജി, അതിൻ സജി, അതിൻ, എന്റെ ബ്രദറിന്റെ പേരാണ് അതിൻ. ആദ്യമായിട്ടാണ് അതിന്നൊരു പേര് ഞാൻ വെറുതെ.
5: ഓക്കെ
3: ഓക്കെ, അപ്പൊ രണ്ടു പേർക്കും ഹലോ ഹലോ, ഹായ് ഹായ്, ചക്കര ഉമ്മ സ്നേഹം ലവ് യു. ഓക്കെ,
5: അമ്മയ്ക്ക്
3: ആണോ? അപ്പൊ അമ്മയ്ക്ക് ദേ ഹായ് സ്നേഹം ഒരുപാട് ഉമ്മ, ലവ് യു ലവ് യു ലവ് യു, പോരെ. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് സബിത ചേച്ചിയാണ്. ഐ എം സോ ഹാപ്പി, ഇത്ര സന്തോഷമാണ്, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നമ്മളെ കേട്ടുകൊണ്ട്. ഇത്രയും നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളോട് ഇത്ര ഇഷ്ടമുണ്ടെന്ന് അറിയുന്നത് തന്നെ വലിയൊരു സന്തോഷമല്ലേ. യെസ്, അപ്പൊ ഇന്നത്തെ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേയിൽ എനിക്ക് ഭയങ്കര ഭയങ്കര ഭയങ്കര സ്പെഷ്യൽ ആക്കി തന്നു, താങ്ക് യു സോ മച്ച്. എനിവേ, ഇതേ സമയം നോക്കുമ്പോൾ ഇത്രയായിട്ടുണ്ട്, 8:54 ആയിട്ടുണ്ട്. നമുക്ക് അടുത്തൊരു കോള് കൂടി വരുന്നുണ്ട്, അതിലേക്കും കൂടി ഞാൻ ഒന്ന് പോവാണ്. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഹലോ.
3: ആ, റേഡിയോയുടെ ശബ്ദം കുറച്ചേ.
6: വസുമതി ചേച്ചിയാണ്, കല്ലേക്കുളങ്ങരയിൽ.
3: ആ വസുമതി ചേച്ചി, റേഡിയോ നന്നായി ഒന്ന് കുറച്ചേ ശബ്ദം.
6: റേഡിയോ ഇല്ല അല്ലേ?
3: ആ, ഭയങ്കര ശബ്ദമാണ്.
6: ഒരു സെക്കൻഡ്.
3: അയ്യോ, പ്രശ്നമാണല്ലോ, മൊത്തത്തിലൊന്ന് കുറച്ച്
6: പോരാല്ലേ?
3: പോയോ? കുറച്ചോ?
6: ആ, കുറച്ചു.
3: റെഡി ആയില്ലല്ലോ, ലൗഡ് സ്പീക്കർ ആണോ ഫോൺ? ഇപ്പൊ വലിയ തിരക്കേടില്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ വസുമതി ചേച്ചി, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.
6: ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ.
3: ആഹാ, ആ ചേച്ചി വിളിക്കുക, ആദ്യമായാണ് വിളിക്കുന്നേ?
6: അല്ലല്ല, ഞാൻ വിളിക്കാറുണ്ടായിരുന്നു, ഇപ്പൊ കുറച്ചായിട്ട് വിളിക്കാറില്ല.
3: വിളിക്കാറില്ല, ഞാനായിട്ട് ആദ്യമായി സംസാരിക്കാണോന്നൊരു സംശയം.
6: അതെ അതെ അതെ.
3: ആ, അതാണ്, അങ്ങനെ വരട്ടെ. എവിടുന്നാ ചേച്ചി വിളിക്കുന്നേ?
6: കല്ലേക്കുളങ്ങര.
3: കല്ലേക്കുളങ്ങര പാലക്കാട് തന്നെയാണോ?
6: റെയിൽവേ കോളനി.
3: ആ, ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, അത് എനിക്കറിയാം.
6: ഡിവിഷണൽ ഓഫീസിന്റെ
3: അടുത്താണല്ലേ, അടിപൊളി. അപ്പോ പറയൂ വസുമതി ചേച്ചി.
6: ഇന്ന് എല്ലാവർക്കും വേണ്ടിയിട്ട് സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. എല്ലാ ആർമിയിലുള്ള എല്ലാവർക്കും എന്റെ
3: ആശംസകൾ. ഓക്കെ, എന്റെ കയ്യില് കുഞ്ഞു ചോദ്യമുണ്ട്, ഞാൻ ചോദിക്കണോ? നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാ? സിമ്പിൾ ക്വസ്റ്റ്യൻ. നമ്മുടെ ഇന്ത്യയുടെ ദേശീയ മൃഗം
6: കടുവ.
3: അത്രേ ഉള്ളൂ, കുഞ്ഞു ചോദ്യം ചോദിച്ചു കേട്ടോ, ഉത്തരം ശരിയാ. പറഞ്ഞോളൂ ഇന്നത്തെ വിഷസ്.
6: ഇന്നത്തെ വിഷസ് എല്ലാം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, അഹല്യയിലെ കൂട്ടുകാർക്കും, ഇന്ന് ആഘോഷിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യദിന ഭടന്മാർക്കും
3: ഓക്കേ എല്ലാവർക്കും അല്ലേ, ഓരോരോ ഇന്ത്യൻ പൗരനും
6: ഓരോ ഇന്ത്യക്കാരന്റെയും.
3: യെസ് ഓക്കേ, ആ ഞാൻ കേൾക്കുന്നുണ്ട്. ഓക്കെ ചേച്ചി, അപ്പൊ എന്തായാലും നല്ലൊരു ഇൻഡിപെൻഡൻസ് ഡേ ആവട്ടെ കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച് ഫോർ ദ ഗോൾ. നമ്മളെ വിളിച്ചത് വസുമതി ചേച്ചിയാണ്. വസുമതി അതുമതി അതെവിടെ കേട്ടിന്ന് അറിയോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അങ്ങനെ ഒരു ഡയലോഗ്? യെസ്, ചതിക്കാത്ത ചന്ത് അവിടെ അവിടെ അങ്ങ്. ഓക്കെ, അങ്ങനത്തെ ഈ സമയത്ര ആയിട്ടുണ്ട്, 8 മണി കഴിഞ്ഞ് 57 മിനിറ്റ് ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്ന ഹലേ വിഷസ് ആണ് പവേർഡ് ബൈ ജയലക്ഷ്മി. കൂടെയുള്ളത് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. അപ്പൊ ഞാൻ ദേ അടുത്ത പാട്ടിലേക്ക് പോവാൻ പോവാണ്. ആ പാട്ടിന് ശേഷം ഇന്നത്തെ മെസ്സേജുകളിലേക്ക് നമുക്ക് ഓടി അങ്ങ് പോവാം. അപ്പൊ ആരും വെയിറ്റ് ചെയ്യേണ്ട, വേഗം വേഗം വേഗം ആ മെസ്സേജുകളൊക്കെ ഇങ്ങ് പോന്നോട്ടെ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
2: അഹല്യ വിഷസ്, യോ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: Yes, once again, welcome to Ahalya Vishes. This is Ajay Ahalya with you. And this show is powered by Jayalakshmi. അങ്ങനെ നമ്മൾ തിരികെ എത്തുമ്പോൾ സമയം എത്രയായിട്ടുണ്ട്? സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം കൃത്യം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ കോൾസ് ഒക്കെ കഴിഞ്ഞ പതിയെ അങ്ങ് അവസാനിപ്പിക്കാണ് കേട്ടോ. നമുക്ക് ഇനി മെസ്സേജുകളിലേക്ക് കടക്കാം. യെസ്, അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് ആരുടെയാണ് ഞാൻ വായിക്കാൻ പോകുന്നത് നമുക്ക് നോക്കിയാലോ. യെസ്, ആദ്യത്തെ മെസ്സേജ് നോക്കുകയാണെങ്കിൽ ഇച്ചിരി വലിയൊരു മെസ്സേജാണ് കേട്ടോ, കുറച്ച് നീളമുണ്ട് ഈ ഒരു മെസ്സേജ്. നമുക്ക് നോക്കാം. ഹായ് ആയില്യ, ത്രിമൂർത്തീസിന്റെ പ്രഭാത വന്ദനം. വന്ദനം, ഒപ്പം തന്നെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. കായലും വയലും നദികളും അതിരിട്ട കുമരകത്തിന്റെ മണ്ണിൽ ഓളപ്പരപ്പിലെ വിസ്മയമായി മാറിയ പ്രിയ ശീബചേച്ചിക്ക് ഇനി സ്വാതന്ത്ര്യദിനത്തിന്റെ ആഹ്ലാദത്തിൽ ഒരു ജന്മദിനം കൂടി കടന്നെത്തിയിരിക്കുന്നു. നിറമുള്ള ആമ്പൽ പൂക്കളുടെ നന്മയും ഫലമുള്ള തെങ്ങിൻ തോപ്പുകളുടെ കുളിർമയും എന്നും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. കുമരകത്തിന്റെ വഞ്ചിപ്പാട്ടുണരുന്ന കായൽക്കരയിൽ തുഴയെറിഞ്ഞ് ജീവിതത്തിന്റെ വിജയതീരം തൊടുന്ന അമരക്കാരിക്ക് പിറന്നാൾ മംഗളങ്ങൾ നേരുന്നു. മാനസ സരസിലെ താമരപ്പൂക്കൾ പോലെ മനോഹരവും പച്ചവിരിച്ച നെൽ വയലുകൾ പോലെ സമൃദ്ധവുമായൊരു ജീവിതം ഇന്നും ആശംസിക്കുന്നു. ഹൃദയം നിറഞ്ഞ 1000 ജന്മദിനാശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. ഇന്ന് മറ്റ് വിശേഷങ്ങൾ അറിയിച്ചിട്ടുള്ള എല്ലാവർക്കും ഇതോടൊപ്പം ആശംസകൾ നേരുന്നു. പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ കൂട്ടുകാർക്കും സൗഹൃദവാണി സുഹൃത്തുക്കൾക്കും ആയിലേക്കും സ്വാതന്ത്ര്യദിന ആശംസകൾക്കൊപ്പം ശുഭദിന ആശംസകൾ കൂടി നേർന്നുകൊണ്ട് സസ്നേഹം, കാഞ്ഞിരപ്പള്ളി, ത്രിമൂർത്തീസ്. ഓക്കേ, അപ്പോൾ ത്രിമൂർത്തീസിനും വൺസ് അഗെയിൻ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് അറിയിക്കുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന റേഡിയോ സുഹൃത്ത് സ്വന്തം ജലറാണി ഷീബ കുമരകത്തിന് 1000 ജന്മദിനാശംസകൾ നേരുന്നു. അഹല്യ നിലയംഗങ്ങൾക്കും മറ്റു എല്ലാ കൂട്ടുകാർക്കും സ്വാതന്ത്ര്യദിന ആശംസകളും നേരുന്നു. PV മുഹമ്മദ്, വടക്കേ വാവനൂർ. ഓക്കെ, അപ്പൊ മുഹമ്മദ് ചെന്നു മനോഹരമായൊരു ദിവസവും ഒപ്പം തന്നെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷസും അറിയിക്കുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഗുഡ് മോർണിംഗ് അഹല്യ FM, ഐ ആം ആരാധ്യ. ടുഡേ എന്റെ സുഭാഷ് ചന്ദ്രബോസ് സ്പീച്ച് വിത്ത് കോസ്റ്റ്യൂം ഉണ്ട് സ്കൂളിൽ. ഓക്കെ, യെസ്റ്റർഡേ സുൻലേട്ടൻ ടോൾഡ് ടു മീ ടു സെൻഡ് ദിസ് ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ഓ ആവ് നൈസ്, ഭയങ്കര ക്യൂട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഫോട്ടോ ഞാൻ മാത്രമേ കേട്ടിട്ടുള്ളൂ, നിങ്ങൾ ആരും കണ്ടിട്ടുണ്ടാവില്ല എനിക്കറിയാം. എന്നാലും ഇറ്റ്സ് നൈസ്. ഓക്കെ, വാരാതെ അടിപൊളിയായിട്ട് സ്പീച്ചൊക്കെ ചെയ്യാൻ തകർക്കുക കേട്ടോ. ആരെയും ഒന്നിനെയും നമ്മളിങ്ങനെയും പേടിക്കാനൊന്നും പാടില്ല. നമുക്ക് പറയാനുള്ള കാര്യം ഭയങ്കര ആർജവത്തോടു കൂടി അങ്ങ് സംസാരിക്കാന്നുള്ളതാണ്. അപ്പോൾ ആർദ്ര കുട്ടിക്ക് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് കൊടുത്തി അറിയിക്കുന്നു. അങ്ങനെ നമ്മൾ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ഗുഡ് മോർണിംഗ് ആയില്ലേ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ടു ഓൾ, ബൈ ശാന്തി സുമേഷ് അൽപ്പള്ളി. ഓക്കെ, അപ്പൊ ശാന്തി ചേച്ചിക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് അറിയിക്കുന്നു. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ. കുമരക ഷീബയ്ക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ നേരുന്നു ശാന്തികൃഷ്ണ. അതിർത്തി കാക്കുന്ന എല്ലാ സൈനികർക്കും ജോലിയിൽ നിന്ന് വിരമിച്ച എല്ലാ രാജ്യസ്നേഹികൾക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ. അവരുടെ പിന്നെ കഠിന പരിശ്രമമാണ് നമ്മൾ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കുന്നത്. കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ശാന്തി ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അടുത്ത മെസ്സേജിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത്, ഗുഡ് മോർണിംഗ് അഹല്യ ടീം, ഗുഡ് മോർണിംഗ്. എല്ലാ സുഹൃത്തുക്കൾക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷസ്. മണിമേഖല ഹരിദാസ്, മണിമേഖല ചേച്ചിക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് അറിയിക്കുന്നു. അങ്ങനെ നമ്മൾ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ഗുഡ് മോർണിംഗ് അഹല്യ, ഗുഡ് മോർണിംഗ്. അനേകായിരം ജീവമരണങ്ങളുടെയും ത്യാഗത്തിന്റെയും രക്തച്ചൊരിച്ചിലുകളുടെയും സത്യാഗ്രഹത്തിന്റെയും പ്രതീകമായി നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ഒരു നിധി പോലെ എന്നും കാത്തു സൂക്ഷിച്ചു വയ്ക്കാൻ എല്ലാ ഇന്ത്യൻ പൗരന്മാരും ശ്രമിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ലോകം മുഴുവനുള്ള ഇന്ത്യൻ ജനതയ്ക്കും ഈ സ്വാതന്ത്ര്യ പുലരിയിൽ എല്ലാ ആശംസകളും അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ലീല ടീച്ചറുടെ മെസ്സേജാണ്. ലീല ടീച്ചർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് അറിയിക്കുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത്, ഹായ് ആയിലേക്കുട്ടി, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അഹല്യയിൽ എല്ലാ കൂട്ടുകാർക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആയിലേക്കുട്ടിക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ സന്തോഷത്തോടെ അറിയിക്കുന്നു ഷീബ ദിനേശ് ആലാമരം. നമ്മുടെ കുമരകത്തുള്ള ഷീബ ചേച്ചിക്ക് 1000 ജന്മദിന ആശംസകൾ കൂടി അറിയിച്ചിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഷീബ ചേച്ചിയാണ് ഫ്രം ആലാമരം. അപ്പൊ ഷീബ ചേച്ചിക്ക് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് അറിയിക്കുന്നു കേട്ടോ. അങ്ങനെ ദേ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോവാണ്. ആയില്യ എന്ന് പറഞ്ഞിട്ടൊരു കൈ ഇങ്ങനെ പൊക്കിയിട്ടുണ്ട്, അത്ര എത്തിയിട്ടുള്ളു കേട്ടോ. ആയില്യ ഞാൻ കണ്ടിരിക്കുന്നു. കവിത ചേച്ചിയുടെ മെസ്സേജാണ്. കവിത ചേച്ചിക്ക് ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് അറിയിക്കുന്നു. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ഹലോ ആയില്യ, ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. താങ്ക് യു, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച എല്ലാ ധീര ദേശാഭിമാനികൾക്കും സല്യൂട്ട്. രാജ്യത്തിന്റെ കാവൽക്കാരായ എല്ലാ പട്ടാളക്കാർക്കും റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു ഷക്കീല ചേച്ചി. ഷക്കീല ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷയാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ ദേ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുന്ന സമയത്ത് നോക്കാം നമുക്ക് അടുത്ത മെസ്സേജ് ആരുടെയാണ്. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്, വേറൊന്നും കണ്ടിട്ടില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ വന്ന എല്ലാ മെസ്സേജും, ഇത്രയും സമയം വന്ന എല്ലാ മെസ്സേജും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത മെസ്സേജ് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് വായിക്കാം കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടേ വലിയ വലിയ കഥയും വലിയ വലിയ കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ആ ഒരു എന്താ പറയുക, എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ള ഒരു കാര്യത്തിലേക്ക് ഞാൻ പോവാം. ഒരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്, ആ മെസ്സേജ് കൂടി വായിക്കട്ടെ. ഗുഡ് മോർണിംഗ് ആയിലെ, ഗുഡ് മോർണിംഗ്. ഞാൻ RRR അഹലിയിലെ എല്ലാ കൂട്ടുകാർക്കും പിന്നെ ആയിലേക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് ചെയ്യുന്നു. രമ്യ ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. രമ്യ ചേച്ചിയുടെ മെസ്സേജാണ്. അപ്പോൾ രമ്യ ചേച്ചിക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് ഞാൻ അറിയിക്കുന്നു കേട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഇന്നത്തെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വായിച്ച് വായിച്ച് വായിച്ച് തീർന്നിട്ടുണ്ട്. പതിയെ നമുക്കിനി ഇന്നത്തെ കഥകളിലേക്ക് പോണു ഗായ്സ്. ഇല്ല, അടുത്ത മെസ്സേജ് വന്നിട്ടുണ്ട്, നോക്കട്ടെ ഞാൻ അടുത്തൊരു മെസ്സേജ്. ഗുഡ് മോർണിംഗ് ആയിലി ചേച്ചി, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ബൈ റിഥുന. റിഥുനയുടെ മെസ്സേജാണ്. റിഥുനയ്ക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷസ് അറിയിക്കുന്നു കേട്ടോ. യെസ്, അപ്പൊ ഞാൻ ഇനി ഇന്നത്തെ കഥയിലേക്ക് പോട്ടെ. കഥയൊന്നുമില്ല ഗായ്സ്, ഇന്ന് കഥയായിട്ടൊന്നും പറയാൻ തോന്നുന്നില്ല. പകരം ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം പറയാൻ മാത്രം ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമുക്ക് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഈ ഒരു കാര്യം നമ്മൾ പോരാടി നേടിയ ഒരു കാര്യമാണ്, അല്ലേ? വളരെ കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടിയൊരു സംഭവമാണ് ഈ ഒരു സ്വാതന്ത്ര്യം. ഈ കഷ്ടപ്പെട്ട് കിട്ടുന്ന സാധനങ്ങൾക്കാണ് വിലയുള്ളത് എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. അതങ്ങനെ തന്നെയാണ്, ആ ഒരു കഷ്ടപ്പാടിൻ്റെ വില എപ്പോഴും ഉണ്ടാവാറുണ്ട്. അങ്ങനെ ആ ഒരു സ്വാതന്ത്ര്യം കിട്ടിയിട്ട് നമുക്കിന്ന് 80 വർഷം തികയുന്ന ദിവസമാണ്. 80 വർഷം, 80 വയസ്സ് എന്ന് വേണം പറയാൻ, അല്ലേ? ആ ഒരു 80 വർഷം തികയുന്ന സമയത്തും നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ച് നോക്കാം, വ്യക്തമായ ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ടോ? ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു മോചനം. ഇപ്പോൾ നമ്മൾക്കറിയാം, നമ്മളെ ഭരിച്ചുകൊണ്ടിരുന്ന ആ ഒരു മറ്റു രാജ്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയൊരു മോചനം, അതൊരു സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷേ ഈ ഒരു സ്വാതന്ത്ര്യത്തിന്, അല്ലെങ്കിൽ ഈ ഒരു ഫ്രീഡം എന്ന് പറയുന്ന ഈ ഒരു സ്വാതന്ത്ര്യത്തിന് പല വശങ്ങളുണ്ട്. നമുക്ക് സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഇല്ലേ? അതിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടോ എന്ന് നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കാം. പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റാണ്, അത്യാവശ്യം സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടേത്. ആരെങ്കിലും കൊടുക്കേണ്ട ഒരു വസ്തുവാണ് സ്വാതന്ത്ര്യം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതാണ് ഒന്നാമത്തെ ഒരു കാര്യം. സത്യം, ആരെങ്കിലും കൊടുക്കേണ്ട ഒരു വസ്തുവാണോ സ്വാതന്ത്ര്യം? അല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു കാര്യമാണ് സ്വാതന്ത്ര്യം, അല്ലേ? ഫ്രീഡം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അതൊരിക്കലും മറ്റൊരാൾ നമുക്ക് നൽകേണ്ട ഒരു കാര്യമല്ല, പകരം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നാം സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു സ്വാതന്ത്ര്യമാണ്, ഫ്രീഡമാണ്. ഈ ഫ്രീഡം എന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, പല രീതിയിലുണ്ട്. എവിടെ നമുക്ക് തുടങ്ങാം? നമ്മുടെ ഇൻഡിവിജ്വാലിറ്റി, അതിൽ നമുക്ക് ഫ്രീഡം ഉണ്ട്, അല്ലേ? എന്ത് ധരിക്കണം, എന്ത് കഴിക്കണം, എങ്ങനെ ജീവിക്കണം എന്നത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അതുപോലെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് നമ്മൾ പറയാറുണ്ട്, അല്ലേ? ആ ഒരു സാമ്പത്തികമായ ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ കഴിയണം. ഈ ഫ്രീഡത്തിന് അങ്ങനെ പല വശങ്ങളും പല തലങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ആ ഫ്രീഡത്തെ ആദ്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ്. ഇപ്പോൾ പൂർവികർ നമുക്ക് ഈ രാജ്യത്ത് ജീവിക്കാൻ വേണ്ട ഫ്രീഡം വാങ്ങി തന്നിരിക്കുന്നു. ബാക്കി ഫ്രീഡം ഒരിക്കലും ഒരാൾ നമ്മുടെ കയ്യിൽ കൊണ്ടുവച്ച് തരുന്ന കാര്യമൊന്നുമില്ല, അത് സ്വയം നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട, നമ്മൾ എഫേർട്ട് ഇട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കാര്യമാണ്. ആരും ആരുടെയും ഫ്രീഡം കൊടുക്കാനായിട്ട് ഒരാളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ദിസ് ഇസ് മൈ ഒപ്പീനിയൻ, ഓൺലി മൈ ഒപ്പീനിയൻ. ഓക്കെ, ആരും അങ്ങനെ ഒരാളാണെന്ന് എനിക്ക് തോന്നാറില്ല. സോ നിങ്ങൾക്ക് ഫ്രീഡം നിങ്ങൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അതെവിടെ നിന്ന് ഉണ്ടാക്കണം? വ്യക്തിയിൽ, അതായത് സ്വന്തം ഇൻഡിവിജ്വാലിറ്റി ഡെയിലി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ട ഒരു കാര്യമാണ്. ഫിനാൻഷ്യൽ ഫ്രീഡം ആയിക്കോട്ടെ, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, അതെല്ലാം നിങ്ങളുടെ സ്വാതന്ത്ര്യം മാത്രമാണ്. പക്ഷേ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർത്ത് പറയട്ടെ, എനിക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട് എന്നതല്ല അതിന്റെ അർത്ഥം കേട്ടോ. അതായത് നമുക്കറിയാം, നമ്മളെല്ലാം ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വസിച്ച് ജീവിച്ചു പോകുന്നവരാണ്, അല്ലെങ്കിൽ അതിനെ ഫോളോ ചെയ്യേണ്ട പൗരന്മാരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് ഫ്രീഡം ഉണ്ട്. അതല്ലാതെ അവർ നോ എന്ന് പറയുന്ന ഒരുപാട് കാര്യമുണ്ട്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നോ യു കാൻ്റ് എന്ന് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിലൊന്നും എനിക്ക് ഫ്രീഡം ഉണ്ട്, ഐ ഹാവ് ഫ്രീഡം എന്ന് പറഞ്ഞുകൊണ്ട് പോകരുത്. റൈറ്റ് ടു ഫ്രീഡം സ്പീച്ച്, സ്പീച്ച് ഫോർ എക്സ്പ്രഷൻ എന്ന് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്യാറുള്ള കാര്യമാണെന്ന് കൂടി നിങ്ങൾ എന്ത് വേണം ഓർക്കണം. അത് അത് നമുക്ക് ആവശ്യമാണ്. നമുക്കെല്ലാം ഉണ്ടെന്ന് പറഞ്ഞ് മിസ് യൂസ് ചെയ്യുന്നൊരു സ്വഭാവം ചെറുതായിട്ട് നമുക്ക് എവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യം ഇല്ലാതിരിക്കാനായിട്ട് നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും അഗെയിൻ ഒരു ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വിഷ് ചെയ്തുകൊണ്ട് ഞാൻ ദീ പതിയെ ടാറ്റാ ബൈ ബൈ പറയാനായിട്ട് പോവാണ്. അപ്പോൾ ഇത്രയും സമയം കൂടെ ഉണ്ടായിരുന്നത് ദിസ് ഇസ് ആർജേ അഹല്യ സൈനിങ് ഓഫ് ഫ്രം അഹല്യ വിഷസ്. കീപ് ഓൺ ലിസണിങ് അഹല്യ ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
2: Law Point. Know your rights.
3: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ ലോ പോയിന്റിലേക്ക്. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. ലോ പോയിന്റുമായി നിയമവും നിയമവശവും പങ്കുവെക്കാൻ കൂടെ ഇന്നത്തെ ലോ പോയിന്റ് നമ്മൾ പറയാൻ പോകുന്ന ആ ഒരു നിയമവശം എന്താണ്? താൻ അധ്വാനിച്ച് ഉണ്ടാക്കുന്ന എല്ലാ സ്വത്തുക്കളും സ്വന്തം കാലശേഷം ആർക്കൊക്കെയാണ് ലഭിക്കേണ്ടത്, അല്ലെങ്കിൽ അതിന് ആർക്കൊക്കെയാണ് അവകാശം? ആ ഒരു കാര്യം മുൻകൂട്ടി തീരുമാനിക്കാൻ വേണ്ടി നിയമപരമായി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നിയമപരമായി എഴുതുന്ന രേഖയാണ് നമ്മൾ എന്ത് പറയാറ്? വിൽ എന്ന് പറയാറ്, അല്ലെ? ഇന്ത്യൻ ആഗമന നിയമം 1925 സെക്ഷൻ 2(h) പ്രകാരമാണ് വില്ലിന് നിയമസാധുത ലഭിക്കുന്നത്. ഈ വില്ലിനെ കുറിച്ചാണ് ഇന്നത്തെ ലോ പോയിന്റിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. പലർക്കും ഒരു തെറ്റായ ധാരണ ഈ ഒരു വിൽ എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചുണ്ട്. അതായത്, ഈ വിൽ എന്ന് പറയുന്ന ഈ കാര്യം എഴുതുന്നത് വളരെ പ്രായമായ ശേഷം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വരുന്നതിന് ശേഷം, ആ ഒരു സമയത്ത് മാത്രം എഴുതുന്ന ഒരു കാര്യമാണ് ഈ ഒരു വിൽ എന്നാണ് പലരും വിചാരിക്കാറ്. എന്നാലുണ്ടല്ലോ, അങ്ങനെയല്ല. അതായത്, സ്വന്തമായി സ്വത്തുള്ള, ബുദ്ധി സ്ഥിരതയുള്ള, 18 തികഞ്ഞ ഏതൊരു വ്യക്തിക്കും എപ്പോൾ വേണമെങ്കിലും വില്ല് തയ്യാറാക്കാവുന്നതാണ്. അതായത്, ഒരു വ്യക്തി വില്ല് എഴുതി വെക്കാതെ മരണപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വത്തുക്കൾ എന്താവും? ആ ഒരു കുടുംബത്തിൽ വലിയൊരു നിയമ തർക്കങ്ങൾക്കും കോടതി കേസുകൾക്കും കാരണമായിട്ട് വഴിവെക്കും, അല്ലെ? എന്നാൽ വ്യക്തമായ ഒരു വില്ലുണ്ടെങ്കിൽ മരണശേഷമുള്ള സ്വത്ത് തർക്കങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. അതുകൊണ്ട് വില്ല് എങ്ങനെ തയ്യാറാക്കണം, ആ ഒരു കാര്യമാണ് ഇനി നമ്മൾ ലോ പോയിന്റിൽ പറയാനായിട്ട് പോകുന്നത്. തുടർന്ന് കേൾക്കാം ലോ പോയിന്റിൽ ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് എഫ്എം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: PowerPoint. Know your rights.
1: Once again, welcome back to Law Point. ഇവിടെ അറിയാം ഇന്ത്യൻ നിയമങ്ങൾ. കൂടെ എന്റെ ആർജെ ആയില്ല. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം ബില്ലിന്റെ ആ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചായിരുന്നു അല്ലെ. ഇനി നിയമപരമായി സാധുതയുള്ള ഒരു ബില്ല് എങ്ങനെ നമുക്ക് തയ്യാറാക്കാം, ആ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോ ഒരു ബില്ല് തയ്യാറാക്കാൻ വലിയ വക്കീൽ ഫീസോ അല്ലെങ്കിൽ അച്ചടി ഫോമുകളോ ഒന്നും നിർബന്ധമില്ല. കേവലം ഒരു വെള്ളക്കടലാസിൽ വ്യക്തമായി എഴുതി തയ്യാറാക്കാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ ഒരു ബില്ലിന് നിയമസാധുത ലഭിക്കാൻ വേണ്ടി ഇനി പറയുന്ന ഒരു മൂന്ന് കാര്യങ്ങൾ മസ്റ്റ് ആയിട്ടും വേണം. ഒന്ന്, സ്വയം ഭൂസ്വത്ത്, അതായത് സെൽഫ് അക്യുവേറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഒരു കാര്യം വേണം. ഇപ്പോ ഒരാൾക്ക് താൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് മാത്രമേ വില്ല് വഴി തനിക്ക് ഇഷ്ടമുള്ളവർക്ക് നൽകാനായിട്ട് അവകാശമുള്ളൂ. അതല്ലാതെ പാരമ്പര്യ സ്വത്തുക്കളിൽ വ്യക്തിപരമായ മുഴുവൻ അവകാശവും വില്ലുകളിലൂടെ നമുക്ക് കൈമാറാനായിട്ട് സാധിക്കില്ല. അതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ്. ഇനി രണ്ടാമതായിട്ട് പറയുന്ന ഒരു കാര്യമാണ് രണ്ട് സാക്ഷികൾ, ടു അറ്റസ്റ്റിംഗ് വിറ്റ്നസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് വില്ല് തയ്യാറാക്കുമ്പോൾ അതിൽ തീയതിയും വില്ല് എഴുതുന്നയാളുടെ ഒപ്പും തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. കൂടാതെ തന്നെ വില്ല് എഴുതുന്നയാൾ ഒപ്പിടുന്നത് നേരിട്ട് കണ്ട രണ്ട് സാക്ഷികൾ അതിൽ ഒപ്പിട്ടിരിക്കണം. പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്, വില്ല് വഴി സ്വത്ത് ലഭിക്കുന്ന വ്യക്തികൾ സാക്ഷികളായി ഒപ്പിടാനായിട്ടും പാടില്ല. അതാണ് അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം. ഇനി മൂന്നാമതായി പറയുന്ന മറ്റൊരു കാര്യമാണ് രജിസ്ട്രേഷൻ. അതായത് വില്ല് രജിസ്റ്റർ ചെയ്യുന്നത് നിർബന്ധമല്ല, എന്നാൽ ഭാവിയിൽ വില്ലിന്റെ വ്യാജ നിയമത്തെ ചൊല്ലി തർക്കങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, സബ് രജിസ്ട്രാർ ഓഫീസിൽ വില്ല് രജിസ്റ്റർ ചെയ്യുന്നതാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു മാർഗം കേട്ടോ. അപ്പോ വില്ല് എഴുതിയാൽ ജീവിച്ചിരിക്കുന്നത്ര കാലം അത് തിരുത്താനോ റദ്ദാക്കാനോ പുതിയ വില്ല് എഴുതാനോ പൂർണ്ണ അവകാശവും ഉണ്ട്. ആ ഒരു കാര്യം കൂടിയുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പറയാനുള്ളത് വില്ലില്ലാതെ മരിച്ചാൽ എന്ത് സംഭവിക്കും. അതായത് ഈ അനന്തരാവകാശ നിയമങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, ആ കാര്യത്തിലേക്കാണ് ഇനി ലാ പോയിന്റ് പോകാൻ പോകുന്നത്. ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക് കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കൂട്ടുകൂടാം.

0: point. Know your rights.
1: ലോ പോയിന്റ് ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഓൺ യുവർ അഹല്യ എഫ് എം 90.4 കൂടെ അയില്യ. ലോ പോയിന്റ് തുടരുന്നു. ഇനി ഒരു വ്യക്തി ഒരു വില്ലും എഴുതി വെക്കാതെ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന്റെ സ്വത്ത് ആർക്കൊക്കെയാണ് ലഭിക്കുക? ആ ഒരു കാര്യത്തിന്റെ ഉത്തരമാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതായത് ഇന്ത്യയിൽ വ്യക്തി നിയമങ്ങൾ, പേഴ്സണൽ ലോസ് ഉണ്ടല്ലോ, ആ വ്യക്തി നിയമങ്ങൾ അനുസരിച്ചാണ് വില്ലില്ലാത്ത സ്വത്ത് വീതം വെക്കാറ്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഹിന്ദു അനന്തരാവകാശ നിയമം 1956 പ്രകാരം വില്ലില്ലാതെ മരിക്കുന്ന ഒരു പുരുഷന്റെ സ്വത്ത് ഒന്നാം ഘട്ട അവകാശികൾക്ക്, അതായത് ഭാര്യ, മക്കൾ, അമ്മ എന്നിവർക്ക് തുല്യമായി വീതിച്ചു നൽകും. അത് 2005 ചരിത്രപരമായ ഭേദഗതി പ്രകാരം പാരമ്പര്യ സ്വത്തിൽ ആൺമക്കൾക്കും പെൺമക്കൾക്കും തുല്യ അവകാശമുണ്ട് എന്നൊരു കാര്യം കൂടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നോക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ അനന്തരാവകാശ നിയമം, അതായത് മരണപ്പെട്ടയാളുടെ സ്വത്തിൽ മൂന്നിലൊന്ന്, ഒരു മൂന്നിലൊന്ന് ഭാഗം ഭാര്യയ്ക്ക് ലഭിക്കും, ബാക്കി മൂന്നിൽ രണ്ട് ഭാഗം മക്കൾക്ക് തുല്യമായി വീതിച്ചു നൽകും. അങ്ങനെയാണ് പറയുന്നത്. ഇനി മുസ്ലിം വ്യക്തി നിയമത്തിലേക്ക് നോക്കുന്ന സമയത്ത് മുസ്ലിം നിയമപ്രകാരം ഒരാൾക്ക് തന്റെ ആകെ സ്വത്തിന്റെ മൂന്നിലൊന്ന് ഭാഗം മാത്രം എന്ത് ചെയ്യാൻ പറ്റും, വില്ല് വഴി കൈമാറാനായിട്ട് അവകാശമുള്ളൂ എന്നാണ് പറയുന്നത്. ബാക്കി സ്വത്ത് പരിഷത്ത് നിയമപ്രകാരം നിയമപരമായ അവകാശികൾക്ക് നിർബന്ധമായിട്ടും വീതിച്ചു നൽകണം.

0: mind. Know your rights.
1: Yes, once again, welcome back to Law Point. Law Point ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഓൺ യുവർ അഹല്യ എഫ് എം 90.4 ൽ. കൂടെ ഇറ്റ്സ് മീ ആർഷി അഹല്യ. അങ്ങനെ ലോ പോയിന്റിന്റെ ഇന്നത്തെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ എത്താണ്. ബില്ല് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന സാങ്കേതിക കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതായത്, ബില്ല് എഴുതുമ്പോൾ തന്നെ അത് തന്നെ മരണശേഷം നടപ്പിലാക്കാൻ ചുമതലയുള്ള ഒരാളെ ബില്ലിൽ തന്നെ നാമനിർദ്ദേശം ചെയ്യാം. ആ ഒരു കാര്യമുണ്ട്. ഇയാളെയാണ് എന്തു പറയുന്നത്, എക്സിക്യൂട്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോ ബില്ലിന്റെ സാധുത തെളിയിക്കാൻ ചില സാഹചര്യങ്ങളിൽ, പ്രത്യേകിച്ച് ബില്ലിനെ കുറിച്ച് ബന്ധുക്കൾക്ക് തർക്കം ഉന്നയിക്കുന്ന ആ ഒരു സമയത്ത്, ഇപ്പോ സിവിൽ കോടതിയിൽ നിന്നും നേടേണ്ട ഒരു ഉത്തരവാണ് എന്ത്, പ്രൊബേറ്റ്. പ്രൊബേറ്റ് എന്ന് പറയുന്ന ഒരു ഉത്തരവുണ്ട്. അതായത്, ഇപ്പോ വില്ല് വ്യാജമാണെന്നോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ മയക്കുമരുന്ന് നൽകിയോ എഴുതിച്ചതാണെന്ന് തെളിഞ്ഞാൽ കോടതിക്ക് ആ വില്ല് റദ്ദാക്കാനായിട്ട് അധികാരമുണ്ട്. അതുപോലെ തന്നെ ഉള്ള മറ്റൊരു കാര്യമാണ്, ഇപ്പോൾ തങ്ങളുടെ ജീവിതാധ്വാനം ശരിയായ കൈകളിൽ എത്താനും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കാനും കൃത്യമായിട്ട് വില്ല് തയ്യാറാക്കുക എന്നതാണ് കേട്ടോ. വില്ല് എന്താണെന്നുള്ളൊരു കാര്യം ഇപ്പോഴും നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഇന്നത്തെ ലോ പോയിന്റിന്റെ സമയം കൂടി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും ലോ പോയിന്റുമായി മറ്റൊരു നിയമവും നിയമവശവുമായി നമുക്ക് കേട്ടുമുട്ടാം. അതുവരേക്കും till then, it's me RJ Ailya signing off. Keep on listening, Ahalya FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
0: മോദി ഹർ പരിവാർ കോ ഘർ മേ ബിജ്ലി ബനാകർ വഹി ബിജ്ലി ബേച്ചകർ കമായി കാ ഏക് ഓർ സാധൻ ദേനാ ചാഹത്ത.
4: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30,00,000+ കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ.

0: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ എഫ്എം 90.4. അഹല്യ എഫ്എം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ എഫ്എം .com കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: Listen without break with Ahalya FM 90.4.

0: ശ്രദ്ധിക്കൂ, നിങ്ങൾ PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
1: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ബി ഹേ.
0: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു, അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ PM സൂര്യഘർ.gov.in.
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: കരുമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ട്.

0: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൗണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
2: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കും.

0: ആർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
2: അഹല്യ FM 90.4.

0: Listen without break with Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
3: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും
5: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാമ്പാറ, പാലക്കാട്.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.

ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ നമ്മുടെ രാജ്യം 79 മനോഹരമായ വർഷങ്ങൾ പൂർത്തിയാക്കി 80-ാമത്തെ പിറന്നാൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേയിൽ. അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞ എന്താ പറയുക സ്വാതന്ത്ര്യദിന ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇൻസ്റ്റന്റ് പാട്ടിൽ കൂടെയുള്ളത് ഞാൻ അഭിരാമിയാണ്. ഇൻസ്റ്റന്റ് പാട്ടിൻ്റെ ഒരു സമയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 12 മണി മുതൽ 2 മണി വരെയുള്ള നേരം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അപ്പോൾ ഇൻസ്റ്റന്റായിട്ട് പാട്ടുകൾ ആവശ്യപ്പെടാനുള്ളവർക്ക് വേഗം ആവശ്യപ്പെടാം. അപ്പോൾ എങ്ങനെയാണ് പരിപാടി, എന്താണ് സംഭവം, എന്താ ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേഗം ഫോൺ എടുത്തിട്ട് 8281509000 എന്ന നമ്പർ അങ്ങോട്ട് ഡയൽ ചെയ്യുക. ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കുക. ഇനി ഇഷ്ടമുള്ള ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഇഷ്ടത്തോടെ പറയണം, എന്നാൽ മാത്രമേ ഡെഡിക്കേഷൻ പറയുള്ളൂ കേട്ടോ. അതേ സ്നേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡിക്കേഷനും പറയാം. നമുക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ട് അങ്ങനെ അടിപൊളിയാക്കിയിട്ട് അങ്ങോട്ട് പോവാം ഇന്നത്തെ ഈ ഒരു ഇൻഡിപെൻഡൻസ് ഡേ. അപ്പോൾ വൺസ് അഗെയിൻ വിഷിംഗ് യു ഓൾ എ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. നമ്മൾ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ ചിന്തിക്കാനും സ്വതന്ത്രമായ ചിന്തകൾക്കും സ്വതന്ത്രമായ അഭിപ്രായങ്ങൾക്കും ഉള്ള ഒരു ഇടമാകണം നമ്മൾ ജീവിക്കുന്ന ഇടം. നമ്മൾ ആരുടെയും സ്വാതന്ത്ര്യത്തിൽ കൈകടത്താൻ പാടില്ല, അതുപോലെ തന്നെ മറ്റുള്ളവരും നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ കൈകടത്താനായിട്ട് പറ്റില്ല. നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പൊരുതി നേടിയെടുത്ത ഒരു സംഭവമാണ് അല്ലേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ നമ്മുടെ ആ ഒരു രാജ്യത്തിന് ഈ ഒരു സ്വാതന്ത്ര്യമായിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരാൻ, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ഒരു മധുരം അമൃത് എന്നൊക്കെയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത്. ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം എന്ന അമൃതം എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ അതിനുവേണ്ടി മുന്നോട്ട് നയിച്ച ഒരുപാട് ആളുകളുണ്ട്, മാറ്റത്തിന് വേണ്ടി ശബ്ദിച്ച ഒരുപാട് പേരുണ്ട്. അവരൊക്കെ നമ്മൾ ഈ ദിവസം എന്നല്ല എല്ലാ ദിവസവും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ട ഒരുപാട് ആളുകൾ ചേർന്നിട്ടാണ് നമ്മളിന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയത്. അപ്പോൾ 79 ബ്യൂട്ടിഫുൾ ഇയേഴ്സ് ആയിരുന്നു നമ്മുടെ രാജ്യത്തിന്. അതിനുശേഷം നമ്മളിതാ 80th ഇൻഡിപെൻഡൻസ് ഡേയിലേക്ക് വന്നെത്തി നിൽക്കുമ്പോൾ എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇൻസ്റ്റന്റ് പാട്ട് നമുക്ക് തുടങ്ങാം, അടിപൊളിയായിട്ട് തുടങ്ങാം. നാളെ അത്തമാണ്, അത്തച്ചമയം ഘോഷയാത്രയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇനി ഓണത്തിന്റെ വൈബിലേക്ക് നമ്മളിങ്ങനെ മാറുന്ന ദിവസങ്ങളാണ് അല്ലേ. ഇപ്പൊ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാവേലി നിൽക്കുന്ന കാണാം പല ഫ്ലെക്സ് ബോർഡിലും. ഇപ്പോൾ അർജന്റീന, ബ്രസീൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറിയിട്ട് ഇപ്പൊ മാവേലി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഫുൾ ഓണം ഓണായിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വേഗം വേഗം വിളിച്ചോളൂ, അതുപോലെ പാട്ടുകൾ ചോദിച്ചോളൂ. ഇഷ്ടമുള്ള പാട്ടുകൾ മെസ്സേജ് അയച്ചും ചോദിക്കാം. ഇനിയിപ്പോ അഹലിയ FM 90.4 ഇൻസ്റ്റഗ്രാം ഹാൻഡിലേക്കും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം പാട്ടുകൾ ചോദിച്ചു. പാട്ടുകൾ ചോദിക്കുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ പറയട്ടെ, പാട്ട് ചോദിക്കുക അല്ലെങ്കിൽ പാട്ടിന്റെ പേര് പറയുക, ആ മൂവിയുടെ പേരുണ്ടെങ്കിൽ ആ മൂവിയുടെ പേരും പറയുക, ഒപ്പം ആർക്കാണ് ഡെഡിക്കേഷൻ, ആരാണ് ഈ പാട്ട് ചോദിക്കണേന്നും കൂടെ പറയണം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നെ അതിലെന്താ ഒരു ത്രില്ല്, നമ്മൾ മൊത്തത്തിലൊന്ന് ഇന്നായാൽ മാത്രമേ ത്രില്ല് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ വേഗം പാട്ട് ചോദിച്ചോളൂ. സമയം നോക്കുകയാണെങ്കിൽ 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. കൂടെ ഞാൻ അഭിരാമി ഉണ്ടാകും 2 മണി നേരം വരെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ പ്ലേ ചെയ്തുകൊണ്ട്.

0: ഇന്നത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം. ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
1: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
2: അങ്ങനെ നല്ലൊരു മെലോഡിയസ് ആയിട്ടുള്ള പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. എന്റെ കൂടെ ഫസ്റ്റ് കോളർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആരാണെന്ന് നമുക്ക് നോക്കാം. ഹലോ, ഇതാരാണ്?
3: ഹലോ, എന്റെ പേര് മിഥുൻ ആണ്.
2: മിഥുൻ എന്നാണ് പേര്. മിഥുൻ എവിടുന്നാ വിളിക്കുന്നേ? പാലക്കാട് കുഴൽമന്നം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. എന്താ കുഴൽമന്നത്തിന്റെ പ്രത്യേകതകൾ? എന്തുമാത്രം സ്പെഷ്യൽ ആണ് കുഴൽമന്നം?
3: അങ്ങനെ
2: എങ്ങനെയായി കുഴൽമന്നം എന്ന് പേര് വന്നേ അറിയോ?
3: അത് കൃഷ്ണൻ കുഴലോദിച്ചെന്ന പറയുന്നത്
2: ആണോ? ഓക്കെ, കുഴലുണ്ട്. അപ്പൊ മന്ദം എന്ന് പറഞ്ഞ എന്തായിരിക്കും?
3: മന്ദം
2: കുഴൽ മന്ദം അല്ലേ? ഓക്കെ ഓക്കെ, ഇത് അറിയാവുന്ന ആരോടെങ്കിലും കൂടെ ചോദിച്ചിട്ടൊന്ന് കറക്റ്റ് ചെയ്തിട്ട് എന്റെ അടുത്തൊന്ന് പറഞ്ഞുതരോ ഇനി വിളിക്കുമ്പോ. ഓക്കെ സെറ്റ്. അപ്പൊ മിഥുൻ ഇന്ന് ആർക്കാ പാട്ട് വേണ്ടത്? ഏത് പാട്ടാ വേണ്ടേ?
3: എന്റെ അച്ഛനാണ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
2: ഓക്കെ,
3: അച്ഛൻ എപ്പോഴും ഇങ്ങനെ ഈ എഫ്എം
2: കേൾക്കൂലേ. ഓക്കെ, എന്താ അച്ഛന്റെ പേര്?
3: വിജയൻ.
2: വിജയൻ. ഓക്കെ, അപ്പൊ വിജയൻ അച്ഛന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് പാട്ട് കേൾക്കാനായിട്ട് പോകുന്നത്. അച്ഛന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ട് ഏതായിരിക്കും അറിയോ? ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ടൊക്കെ ഏതായിരിക്കും? അച്ഛന് ഇഷ്ടമുള്ള പാട്ട് ഏതായിരിക്കും?
3: അങ്ങനെയൊന്നുമില്ല, അച്ഛന് പണ്ടത്തെ ഇഷ്ടം.
2: പണ്ടത്തെ പാട്ടുകളാണോ ഇഷ്ടം? എന്നാ പിന്നെ വെറൈറ്റി ആയിട്ട് നമുക്ക് പുതിയ പാട്ടുകൾ കേൾപ്പിച്ചാലോ?
3: അറിയില്ല.
2: ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും നല്ലൊരു പാട്ട് അച്ഛന് വേണ്ടി വെച്ചരാട്ടോ. ഓക്കെ, അച്ഛൻ ലാലേട്ടൻ ഫാനാണോ മമ്മൂക്ക ഫാനാണോ അറിയോ? ലാലേട്ടന്റെ ഫാനാണ്. അപ്പൊ ലാലേട്ടന്റെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയിലെ ഒരു സൂപ്പർ ഹിറ്റ് പാട്ട് ഞാൻ വെച്ചുതരാം അച്ഛന് വേണ്ടി. ഓക്കെ ഓക്കെ, ബൈ ബൈ. അപ്പൊ മറക്കണ്ട കുഴൽമന്നം. ഓക്കെ ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് മിഥുനാണ്. അപ്പൊ മിഥുൻ പറഞ്ഞത് അച്ഛൻ വിജയന് വേണ്ടിയിട്ടാണ് പാട്ടെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ അച്ഛൻ എല്ലാ ദിവസവും റേഡിയോ കേൾക്കും, റേഡിയോ ഇഷ്ടമാണ്, അപ്പോൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ മിഥുന്റെ സ്വന്തം അച്ഛന് വേണ്ടിയിട്ട് മിഥുൻ പറഞ്ഞത് ലാലേട്ടന്റെ ഫാനാണെന്നാണ്. അപ്പൊ ഞാനൊരു പാട്ടെടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു സൂപ്പർ ഹിറ്റ് ലാലേട്ടൻ സോങ് എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. അതിനുശേഷം വരാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് വന്നിട്ടുള്ള മെസ്സേജ് അയച്ചേക്കുന്നത് രാഗേന്ദു ആണ്. രാഗേന്ദു ഫ്രം കൊച്ചി. നല്ല പേര് രാഗേന്ദു, നല്ല രസമുണ്ടല്ലേ ആ പാട്ട്. ആ ഒരു പാട്ടിന്റെ പേരുണ്ടല്ലോ രാഗേന്ദു കിരണങ്ങളാണ്. എനിക്ക് പെട്ടെന്ന് രാഗേന്ദു എന്ന് വായിച്ചപ്പോഴത്തേക്ക് ഓർമ്മ വന്നത്. രാഗേന്ദു ചോദിച്ചിട്ടുള്ള പാട്ട് മെയ് മാസം എന്ന പാട്ടാണ്. നമുക്ക് ആ ഒരു പാട്ടും കൂടെ കേൾക്കാം. രണ്ട് പാട്ടുകൾക്ക് ശേഷം നമ്മൾ പവർ ആയിട്ട് തിരിച്ചെത്തുന്നതാണ്. ഇൻസ്റ്റന്റ് പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ ഞാൻ അഭിരാമി ഉണ്ട്. ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4.

0: 2004 ഇറങ്ങിയ സിനിമയാണ് നാട്ടുരാജാവ് എന്ന സിനിമ. ഈ 2001 മുതൽ 2006 വരെ എന്ന് പറഞ്ഞിട്ടുള്ള വർഷം സുജാത ചേച്ചി തകർത്ത ഒരു വർഷമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരുപാട് ഒരുപാട് സ്വീറ്റ് സോങ്സ്, നൂറുകണക്കിന് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള പാട്ടുകൾ നമ്മൾ കേട്ടു. അതിലൊരു പാട്ടാണ് നമ്മൾ കേട്ട ലാലേട്ടൻ മീന കോമ്പിനേഷനിൽ ഇറങ്ങിയിട്ടുള്ള നാട്ടുരാജാവ് എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് ട്രാക്ക്. നമുക്കതൊക്കെ കേട്ട് തിരിച്ചെത്തുമ്പോൾ സമയം നോക്കുകയാണെങ്കിൽ 12:18 ആണ് സ്റ്റുഡിയോ ക്ലോക്കിൽ. നെക്സ്റ്റ് കോളറും എന്റെ കൂടെയുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ, എന്റെ പ്രിയപ്പെട്ട ഗുഡ്
0: ആഫ്റ്റർനൂൺ.
1: ഷൈഫുദ്ദീൻ
0: ചേട്ടാ, ഗുഡ് ആഫ്റ്റർനൂൺ, പറയൂ, എന്താണ് വിശേഷം?
1: അഹല്യ കുടുംബത്തിലുള്ള എല്ലാവർക്കും, എന്റെ പ്രിയപ്പെട്ട അഹല്യ ശ്രോതാക്കൾ എല്ലാവർക്കും 80-ാമത്തെ സ്വാതന്ത്ര്യ ദിന ആശംസകൾ സ്നേഹപൂർവ്വം അറിയിക്കുന്നു.
0: ഓക്കെ, ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ട്ടോ.
1: ഓക്കെ,
0: അപ്പൊ പറയൂ, ഏത് പാട്ടാ നമ്മൾ കേൾക്കാൻ പോണേ?
1: ഇന്ന് വന്നിട്ട് ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന തമിഴ് നടൻ അർജുൻ അവർക്കും നമ്മുടെ റേഡിയോ സുഹൃത്തായ കുമരകം ജീവ ചേച്ചിക്കും എന്റെ ഇരഞ്ഞു നിറഞ്ഞുള്ള 1000 ജന്മദിന ആശംസകൾ അരിച്ചുകൊണ്ട് നടൻ അർജുൻ അഭിനയിച്ച് ജയ്ഹിന്ദ് എന്ന മൂവിയില് തായിൻ മണിക്കൊടി തൊള്ളുതി ജയ്ഹിന്ദ് എന്ന ഗാനം വെച്ചു കൊടുക്കണം.
0: താങ്ക് യു സോ മച്ച്. എന്തായാലും നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അപ്പോ ജയ്ഹിന്ദ് എന്ന സിനിമ, അർജുൻ എന്ന നടന്റെ സിനിമകൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും മികച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ് ജയ്ഹിന്ദ്. ജയ്ഹിന്ദ് എന്ന സിനിമയിലെ പാട്ടുകളൊക്കെ വിദ്യാജിയാണ് ചെയ്തേക്കണേ. അപ്പൊ അതിൽ തായിൻ മണിക്കോടി എന്ന പാട്ടാണ് ഷൈഫുദ്ദീൻ ചേട്ടൻ ചോദിച്ചേക്കണേ. നമുക്ക് ആ ഒരു പാട്ട് കേൾക്കാം. അതിനുശേഷം നമ്മൾ കേൾക്കാൻ പോകുന്ന പാട്ട് ചോദിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചേക്കുന്നത് പാലക്കാട് നിന്ന് ശ്രീറാമാണ്. ശ്രീറാമിന്റെ മെസ്സേജ് ഇങ്ങനെയാണ്: ഹായ് അഹല്യ, ഹായ് അഭിരാമി, ഗുഡ് ആഫ്റ്റർനൂൺ. എനിക്ക് എം ജി ശ്രീകുമാറിന്റെ ഒരു പാട്ടാണ് ഇന്ന് വേണ്ടത്. വെട്ടം എന്ന സിനിമയിലെ മഴത്തുള്ളികൾ എന്ന പാട്ട് വെച്ചുതരുമോ? മഴയില്ല എന്നും പറഞ്ഞിട്ടുണ്ട് മെസ്സേജിൽ. ഓക്കെ, മഴയില്ലെങ്കിലും നമുക്ക് കേൾക്കാം. നമ്മൾ മഴയുള്ളപ്പോഴും മഴയില്ലാത്തപ്പോഴും കേൾക്കുന്ന ഒരു പാട്ടാണ് വെട്ടത്തിലെ മഴത്തുള്ളികൾ എന്ന പാട്ട് അല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു പാട്ടും കേൾക്കാം. നല്ല രസമുള്ള പാട്ടാണ്. സോ രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാനായിട്ട് പോവാണ്. അതിനുശേഷം ആകാശവാണി വാർത്തകൾ ഉണ്ടാവും. അതിനുശേഷം ആയിരിക്കും നമ്മൾ പവറായിട്ട് തിരിച്ചെത്തുക. അപ്പൊ പാട്ട് കേൾക്കാനും പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനും പാട്ട് ഇപ്പൊ കേൾക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് വിളിക്കാനും ഒക്കെ ഉള്ള നമ്പർ ഇതാണ്: 8 81 5 0 9 0 0 81 50 90 0.

0: അസ്ലി ലാൻഡ് മാർക്ക് ബി എൻ ഐ ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇത് കൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1444 വിളിക്കുക.
4: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു.
5: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സാലിം കോഡൂർ. പ്രധാന വാർത്തകൾ. രാജ്യം ഇന്ന് അത്യാഹ്ലാദത്തോടെ 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുവപ്പുകോട്ടയിൽ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി V.D. സതീശൻ ദേശീയ പതാക ഉയർത്തി. ഓണത്തിന് സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്കും അധ്യാപകർക്കും 4,500 രൂപ ബോണസ് അനുവദിച്ചു. ശബരിമലയിൽ തീർത്ഥാടന ഒരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തീകരിക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. രാജ്യം അത്യാഹ്ലാദത്തോടെ 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. ഡൽഹിയിലെ പ്രശസ്തമായ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. പ്രധാനമന്ത്രി എത്തിയപ്പോൾ ചുവപ്പുകോട്ടയിൽ ആദ്യമായി ദേശീയഗീതമായ വന്ദേമാതരം ആലപിച്ചു. തുടർന്ന് പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തുകയും ദേശീയ ഗാനം ആലപിക്കുകയും ചെയ്തു. ഇന്ത്യൻ വ്യോമസേനയുടെ 2 ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടി നടത്തി. 2047 ആകുമ്പോഴേക്കും വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ യുവ ഇന്ത്യയുടെ സംഭാവനകളെ അംഗീകരിച്ചാണ് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ചുവപ്പുകോട്ടയിൽ ആദ്യമായാണ് വന്ദേമാതരം പ്രതിധ്വനിക്കുന്നതെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. സമീപ ദിവസങ്ങളിൽ രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ കടുത്ത വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലുമുണ്ടായത് കാരണം നിരവധി കുടുംബങ്ങളെ അത് ബാധിച്ചെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. രാജ്യം മുഴുവനും ദുരിതബാധിതരോടൊപ്പം നിൽക്കുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രം അതിന്റെ ദൃഢനിശ്ചയത്തിന്റെയും കഴിവിന്റെയും ശക്തിയിൽ മുന്നോട്ടു പോകുമ്പോഴാണ് അത് മഹത്കരമാകുന്നതെന്നും പ്രധാനമന്ത്രി പ്രസംഗത്തിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിലെ പ്രസക്ത ഭാഗങ്ങളുടെ മലയാള പരിഭാഷ.
6: രാജ്യത്തിന്റെ ഇന്നത്തെ പ്രധാന ആവശ്യങ്ങളിലൊന്ന് ഊർജ്ജ സുരക്ഷയാണ്. ഈ ദിശയിൽ കേന്ദ്ര ഗവൺമെന്റ് നിരവധി സുപ്രധാന നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിന് പ്രധാന മാർഗമാണ് ആണവോർജ്ജം. 2047 100 GW ആണവോർജ്ജ ശേഷി എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ടു പോകുന്നത്. 10 വർഷത്തിനുള്ളിൽ 5 പുതിയ ആണവ റിയാക്ടറുകൾ കമ്മീഷൻ ചെയ്യുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സാങ്കേതിക വിദ്യയിൽ ഈ വർഷം രാജ്യം സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടത് ആണവോർജ്ജത്തിൽ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുന്നതിൽ സുപ്രധാന ചുവടുവെപ്പാണ്. 2014 മുതൽ 40 രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാറുകളിൽ ഒപ്പുവെച്ചത് ഇന്ത്യൻ ബിസിനസ്സുകാർക്കും കയറ്റുമതിക്കാർക്കും ഒട്ടേറെ അവസരങ്ങൾ ലഭ്യമാക്കി. രാജ്യത്തെ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളായ MSME കൾ ഈ അവസരം പൂർണ്ണമായി പ്രയോജനപ്പെടുത്തണം. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ലോകമെമ്പാടും വിപണികളിൽ എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും നമുക്ക് കഴിയണം. ഇന്ത്യൻ തുണിത്തരങ്ങൾ, യന്ത്രങ്ങൾ, മരുന്നുകൾ എന്നിവയ്ക്ക് ആഗോള വിപണികളിൽ ഗണ്യമായ സാധ്യതകളുണ്ട്. ആഗോള വിപണികളിൽ വിജയിക്കണമെങ്കിൽ നമ്മുടെ ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോഴെല്ലാ ഇന്ത്യക്കാരും മെയ്ക്ക് ഇൻ ഇന്ത്യയുടെയും വോക്കൽ ഫോർ ലോക്കലിന്റെയും ആത്മാവിനെ സ്വീകരിക്കുകയാണ്. ഇന്ത്യക്ക് മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കാനാകില്ല. രാജ്യം സ്വയം പര്യാപ്തമാകണം. 5 മുതൽ 7 പതിറ്റാണ്ടുകളായി കൈവരിക്കാൻ കഴിയാത്തതെല്ലാം അടുത്ത 5 മുതൽ 7 വർഷത്തിനുള്ളിൽ രാജ്യം കൈവരിക്കും. സപ്തധാരയുടെ ശക്തിയും സാധ്യതയും ഉപയോഗിച്ച് ഗവൺമെന്റ് രാജ്യത്തെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കും. പുതിയ ലക്ഷ്യങ്ങൾ കൈവരിക്കാനും മറികടക്കാനും ശാക്തീകരിക്കാനും ശക്തവും വികസിതവുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കാനും യുവാക്കളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തും. ഈ സപ്തധാരയുടെ 2 ശക്തി കൃഷിയും ഭക്ഷ്യോൽപാദനവുമാണ്. 3 സാങ്കേതിക വിദ്യയും നവീകരണവും, 4 ഗതിശക്തിയും, 5 പ്രതിരോധ ശേഷിയുമാണ്. 6 ശക്തി ഹരിത സമ്പദ് വ്യവസ്ഥയും നീല സമ്പദ് വ്യവസ്ഥയും, 7 ഇന്ത്യയുടെ മൃദുശക്തിയുമാണ്. അടുത്ത 1 വർഷത്തിനുള്ളിൽ 1 കോടി യുവാക്കൾക്ക് നിർമ്മിത ബുദ്ധിയിൽ പരിശീലനം നൽകും. ഇത് ആഗോള രംഗത്ത് അവരെ മുന്നിലെത്തിക്കാൻ സഹായിക്കും. ചെലവ്, ഗുണനിലവാരം, നൈപുണ്യം എന്നീ 3 കാര്യങ്ങളിൽ രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. അഞ്ചു മുതൽ 15 വരെ പ്രായക്കാരായ കുട്ടികളിലെ കഴിവുകൾ തിരിച്ചറിയുന്നതിന് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും സ്കൂളുകളിലും പ്രത്യേക പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കും. ഇത് രാജ്യത്തെ മികച്ച കായിക താരങ്ങളായി അവരെ വളരാൻ സഹായിക്കും. ഇന്ത്യ കായിക ലോകത്ത് അതിന്റെ സ്ഥാനം നേടുകയാണ്. 2030 രാജ്യം കോമൺവെൽത്ത് ഗെയിംസിന് ആതിഥ്യമരുളും.
5: സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തി. തുടർന്ന് ഭാരതീയ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ പുഷ്പവൃഷ്ടി നടത്തി. വിവിധ സേനാ വിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൌട്ട്സ് ആന്റ് ഗൈഡ്സ്, സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയവ അണിനിരന്ന പരേഡിൽ മുഖ്യമന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പറഞ്ഞു. മതേതരത്വവും സോഷ്യലിസവും സംരക്ഷിക്കാൻ സ്വാതന്ത്ര്യദിനം കരുത്താകുമെന്ന് അദ്ദേഹം അറിയിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. മികച്ച സേവനത്തിന് രാഷ്ട്രപതിയുടെ പോലീസ് മെഡലുകൾ, ഫയർ സർവീസ് മെഡലുകൾ, കറക്ഷണൽ സർവീസ് മെഡലുകൾ, ജീവൻ രക്ഷാ പതക്കങ്ങൾ എന്നിവ മുഖ്യമന്ത്രി സമ്മാനിച്ചു. തുടർന്ന് തിരുവനന്തപുരം നഗരത്തിലെ വിവിധ സ്കൂളുകളിലെ കുട്ടികൾ ദേശഭക്തി ഗാനങ്ങൾ അവതരിപ്പിച്ചു. ശാസ്ത്രം, സാങ്കേതികവിദ്യ, ബഹിരാകാശ ഗവേഷണം, ഡിജിറ്റൽ മേഖല, അടിസ്ഥാന സൌകര്യങ്ങൾ തുടങ്ങി നിരവധി മേഖലകളിൽ ഇന്ത്യ വലിയ മുന്നേറ്റം കൈവരിച്ചെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. 80th സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് വെസ്റ്റ്ഹിൽ ക്യാപ്റ്റൻ വിക്രം മൈതാനിയിൽ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. കേരളം മനുഷ്യവികസനത്തിന് എന്നും പ്രാധാന്യം നൽകിയ സംസ്ഥാനമാണെന്നും വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹ്യ സുരക്ഷ, സ്ത്രീ ശാക്തീകരണം തുടങ്ങിയ മേഖലകളിലെ കേരളത്തിന്റെ നേട്ടങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്നും ബിന്ദു കൃഷ്ണ പറഞ്ഞു. കൊല്ലം ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷം ആശ്രാമം മൈതാനത്ത് പ്രൌഢഗംഭീരമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു. മന്ത്രി ഷിബു ബേബി ജോൺ ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം സ്വീകരിച്ചു. കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിൽ മന്ത്രി സണ്ണി ജോസഫ് ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു. ഇടുക്കിയിൽ മന്ത്രി അനൂപ് ജേക്കബും പാലക്കാട് കോട്ടമൈതാനത്ത് മന്ത്രി എൻ ഷംസുദ്ദീനും ദേശീയ പതാക ഉയർത്തി പരേഡിന്റെ അഭിവാദ്യം സ്വീകരിച്ചു. വയനാട് കൽപ്പറ്റ SKMJ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ മന്ത്രി ടി സിദ്ദീഖ് പതാക ഉയർത്തി. കാസർകോട് മന്ത്രി KM ഷാജി പതാക ഉയർത്തി. മന്ത്രിമാരായ PC വിഷ്ണുനാഥ് പത്തനംതിട്ടയിലും എം ലിജു ആലപ്പുഴയിലും മോൻസ് ജോസഫ് കോട്ടയത്തും ദേശീയ പതാക ഉയർത്തി. എറണാകുളത്ത് മന്ത്രി റോജി എം ജോണും തൃശൂരിൽ OJ ജനീഷും മലപ്പുറത്ത് PK ബഷീറും ദേശീയ പതാക ഉയർത്തി. ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ആഭിമുഖ്യത്തിൽ തലസ്ഥാന ദ്വീപായ കവരത്തിയിൽ സംഘടിപ്പിച്ച ഔദ്യോഗിക ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്ററുടെ ഉപദേഷ്ടാവ് SB ദീപക് കുമാർ ദേശീയ പതാക ഉയർത്തി പരേഡിനെ അഭിവാദ്യം ചെയ്തു. ക്ഷീരമേഖലയിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ കോഴിക്കോട് പറഞ്ഞു. ക്ഷീരഗ്രാമം പോലെ പദ്ധതികൾ നടപ്പാക്കി വരുന്നുണ്ടെന്നും കാലിത്തീറ്റ വില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ക്ഷീരകർഷകർക്ക് താങ്ങാവുന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഓണം പ്രമാണിച്ച് സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്കും അധ്യാപകർക്കും 4500 രൂപ ബോണസ് അനുവദിച്ച് ഉത്തരവായി. ബോണസിന് അർഹതയില്ലാത്തവർക്ക് 3000 രൂപ പ്രത്യേക ഉത്സവ ബത്ത ലഭിക്കും. സർവീസ് പെൻഷൻകാരുടെ പ്രത്യേക ഉത്സവ ബത്ത 1250 രൂപയാണ്. പങ്കാളിത്ത പെൻഷൻ പ്രകാരം വിരമിച്ച പെൻഷർക്കാർക്കും പ്രത്യേക ഉത്സവ ബത്ത ലഭിക്കും. തിങ്കളാഴ്ച ഇവ വിതരണം ചെയ്തു തുടങ്ങും. സംസ്ഥാനത്തെ എല്ലാ ഗവൺമെന്റ് ജീവനക്കാർക്കും ഓണം അഡ്വാൻസായി 20000 രൂപ അനുവദിച്ചു. പാർട്ട് ടൈം, കണ്ടിൻജന്റ് ഉൾപ്പെടെ മറ്റു ജീവനക്കാർക്ക് 6000 രൂപയാണ് അഡ്വാൻസ്. സംസ്ഥാനത്ത് ഈ വർഷം ജൂലൈ 29 മുതൽ ആഗസ്റ്റ് 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാൻ സമയപരിധി അടുത്ത മാസം 5 വരെ നീട്ടിയതായി മന്ത്രി ടി സിദ്ദീഖ് അറിയിച്ചു. പുതുക്കിയ സമയപരിധി പ്രകാരം അപേക്ഷ സമർപ്പിക്കുന്നതിന് സൌകര്യം AIMS പോർട്ടലിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ശബരിമല തീർത്ഥാടനത്തിന് മുന്നോടിയായി ഒരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മന്ത്രി കെ മുരളീധരൻ നിർദ്ദേശം നൽകി. മുൻവർഷത്തെക്കാൾ ഭക്തരുടെ എണ്ണത്തിൽ ഇക്കുറി വർധനയുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വകുപ്പുകളുടെ ഏകോപനത്തോടെ ഭക്തർക്ക് സുഖദർശനമൊരുക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. UGC നെറ്റ്, CSIR നെറ്റ്, ICAR അഖിലേന്ത്യാ പ്രവേശന പരീക്ഷ എന്നിവയുടെ താൽക്കാലിക ഉത്തരസൂചികകൾ നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. ഔദ്യോഗിക വെബ്സൈറ്റിൽ ഉത്തരസൂചികകൾ പ്രസിദ്ധീകരിക്കും. പരീക്ഷാർത്ഥികൾ NTA ഔദ്യോഗിക അറിയിപ്പുകളെ മാത്രം ആശ്രയിക്കണമെന്ന് ഏജൻസി നിർദ്ദേശിച്ചു. ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് ശ്രീലങ്കയിലെ ഗാലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ തുടക്കമായി. മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായാണ് പരമ്പര. പുരുഷ വനിതാ ഹോക്കി ലോകകപ്പുകൾക്ക് ഇന്ന് തുടക്കമാകും. ബെൽജിയം, നെതർലൻഡ്സ് എന്നീ രാജ്യങ്ങൾ സംയുക്തമായാണ് ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഇരു വിഭാഗങ്ങളിലുമായി 16 ടീമുകളാണ് മത്സരത്തിനിറങ്ങുന്നത്. പുരുഷ വിഭാഗത്തിൽ ഇന്ന് വൈകിട്ട് 4:00 ഇന്ത്യ വെയിൽസിനെ നേരിടും. ഇടുക്കി നെടുങ്കണ്ടം എഴുകുംവയലിൽ 2 പേരെ വെട്ടേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. എഴുകുമ്പയൽ പാറത്തറയിൽ അപ്പച്ചൻ എന്ന ആന്റണി, ഭാര്യ വത്സമ്മ എന്നിവരാണ് മരിച്ചത്. സംഭവത്തിൽ മകൻ അജീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വയനാട് ചീരാലിൽ വീണ്ടും പുലിയാക്രമണം. വെണ്ടോൻ മാഞ്ചേരി പ്രമോദിന്റെ പശുവിനെയാണ് കഴിഞ്ഞ രാത്രി പുലി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. സംഭവത്തെ തുടർന്ന് വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം ഇന്ന് അത്യാഹ്ലാദത്തോടെ 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുവപ്പുകോട്ടയിൽ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ വീണ്ടും. രാജ്യം ഇന്ന് അത്യാഹ്ലാദത്തോടെ 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുവപ്പുകോട്ടയിൽ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി. സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികൾ. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ

0: പുഞ്ചിരിക്ക് ഇടതലി സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: കണ്ണിന്റെ 6951594002476
0: ഇടതലി സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
1: കണ്ണിന്റെ 6951594002476
2: മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ഇതാരാണ്?
4: ഹലോ, സന്തോഷ് ഏട്ടൻ അത്തിക്കൂടെ.
3: സന്തോഷ് ഏട്ടാ, കൊറേ ആയല്ലോ സംസാരിച്ചിട്ട്. എവിടെയാണ്?
4: കിട്ടുന്നേ ഇല്ല.
3: നമ്മള് തിരക്കായി പോയോ? വിളിക്കുമ്പോഴൊക്കെ നമുക്ക്
4: പുതിയ ആൾക്കാർക്കൊക്കെ ഒന്ന് വഴി കിട്ടാവട്ടെ പറഞ്ഞിട്ട്.
3: ആഹാഹാ, നമ്മള് മാറി നിന്നു അല്ലേ? ഒന്ന് മാറി നിന്നാണ്. അപ്പൊ ഇന്നിപ്പോ പറയൂ, ഏത് പാട്ടാ കേക്കണ്ടേ?
4: ഇന്ത്യൻ സിനിമയിലെ കപ്പലേറി പോയാച്ച് സുത്തമാന ഊരാച്ച് കണ്ണമ്മ എന്നുള്ള പാട്ട്.
3: ഓക്കെ, അടിപൊളി പാട്ട്. ഇന്ത്യൻ സിനിമയിലെ കുറെ
4: പുതിയ ആൾക്കാർക്കൊക്കെ ഒന്ന് വഴി കിട്ടാവട്ടെ പറഞ്ഞിട്ട്.
3: ആഹാഹാ, നമ്മള് മാറി നിന്നു അല്ലേ? ഒന്ന് മാറി നിന്നാണ്. അപ്പൊ ഇന്നിപ്പോ പറയൂ, ഏത് പാട്ടാ കേക്കണ്ടേ?
4: ഇന്ത്യൻ സിനിമയിലെ കപ്പലേറി പോയാച്ച് സുത്തമാന ഊരാച്ച് കണ്ണമ്മ എന്നുള്ള പാട്ട്.
3: ഓക്കെ, അടിപൊളി പാട്ട്. ഇന്ത്യൻ സിനിമയിലെ കുറെ
4: പുതിയ ആൾക്കാർക്കൊക്കെ ഒന്ന് വഴി കിട്ടാവട്ടെ പറഞ്ഞിട്ട്.
3: ആഹാഹാ, നമ്മള് മാറി നിന്നു അല്ലേ? ഒന്ന് മാറി നിന്നാണ്. അപ്പൊ ഇന്നിപ്പോ പറയൂ, ഏത് പാട്ടാ കേക്കണ്ടേ?
4: ഇന്ത്യൻ സിനിമയിലെ കപ്പലേറി പോയാച്ച് സുത്തമാന ഊരാച്ച് കണ്ണമ്മ എന്നുള്ള പാട്ട്.
3: ഓക്കെ, അടിപൊളി പാട്ട്. ഇന്ത്യൻ സിനിമയിലെ കുറെ

ഞാനത് പറയുന്നില്ല കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാലും മനസ്സിലാവും. നമുക്ക് എന്തായാലും നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, പറയുന്നില്ല കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചാലും മനസ്സിലാവും. നമുക്ക് എന്തായാലും നെക്സ്റ്റ് കോളറിലേക്ക് കൂടെ പോവാം, ആരാണെന്ന് നോക്കട്ടെ. ഹലോ,

സവിതം എന്ന സിനിമയിലെ പാട്ടാണ് നമ്മൾ കേട്ടുകഴിഞ്ഞ പാട്ട്. കൈതപ്രം ജോൺസൺ ടീമിന്റെ പാട്ടാണ്. ദാസേട്ടന്റെ ശബ്ദത്തിലാണ് പാട്ട് നമ്മൾ കേട്ടു കഴിഞ്ഞത്. അപ്പൊ പാട്ടൊക്കെ കേട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ്. അടുത്ത രണ്ട് പാട്ടുകളിലേക്ക് നമുക്ക് പെട്ടെന്ന് പോവാം. മെസ്സേജ് അയച്ചേക്കുന്നത് ജയങ്കർ, സലിത ആൻഡ് ശ്രീനന്ദ ഫ്രം ഫോർട്ട് കൊച്ചി. മെസ്സേജ് ഞാൻ വായിക്കാം. പ്രിയ അഹലിയക്ക് നല്ലൊരു കൂപ്പുകൈ ആദ്യം നേർന്നുകൊള്ളട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുമരകത്തുള്ള ജലറാണിയും മുത്തുമണിയും അതിലുപരി തങ്കക്കുടവുമായ ശരിക്കാണ് രണ്ട് പാട്ടിക്ക് പെട്ടെന്ന് ജയങ്കർ, സലിത ആൻഡ് ശ്രീനന്ദ ഫ്രം കൊച്ചി. മെസ്സേജ് ഞാൻ വായിക്കാം. പ്രിയ അഹലിയക്ക് നല്ലൊരു കൂപ്പുകൈ ആദ്യം നേർട്ടെ. ഞങ്ങളുടെ പ്രിയ കുമരക ജലറാണി മുത്തുമണി അതിലുപരി തങ്കക്കുടവുമായ

ഇൻസ്റ്റന്റ് ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ 12 മണി തൊട്ട് തുടങ്ങിയ നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ട്. ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ 12 മണി തൊട്ട് തുടങ്ങിയ നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ 12 മണി തൊട്ട് തുടങ്ങിയ നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ 12 മണി തൊട്ട് തുടങ്ങിയ നമ്മുടെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്. അങ്ങനെ 12 മണി തൊട്ട് തുടങ്ങിയ നമ്മുടെ ഇൻസ്റ്റന്റ്

0: വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും ബാലതട്ടുപാടി ജ്വല്ലേഴ്സ് കൊഴിഞ്ഞാപ്പാറ പാലക്കാട്.
1: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഉണരും ഗാനം.

സംഗീതത്തിന്റെയും സ്വതന്ത്ര സംഗീതത്തിന്റെയും ഒക്കെ വിശാല ലോകത്ത് തന്റെ ശബ്ദമാധുര്യം പകർന്ന ഒരു കലാകാരി കൂടിയാണ്. കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം, അത് മാത്രമല്ല മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഒരു മികച്ച ഗായിക, സ്വതന്ത്ര സംഗീതത്തിന്റെയും ഒക്കെ വിശാല ലോകത്ത് തന്റെ ശബ്ദമാധുര്യം പകർന്ന ഒരു കലാകാരി കൂടിയാണ്. കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം, അത് മാത്രമല്ല മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഒരു മികച്ച ഗായിക, സ്വതന്ത്ര സംഗീതത്തിന്റെയും ഒക്കെ വിശാല ലോകത്ത് തന്റെ ശബ്ദമാധുര്യം പകർന്ന ഒരു കലാകാരി കൂടിയാണ്. കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം, അത് മാത്രമല്ല മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഒരു മികച്ച ഗായിക.

ഞാൻ സിത്താര ചേച്ചിയുടെ കോൺസേർട്ടിന് പോയിട്ടുള്ള മിക്ക ആൾക്കാരും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എപ്പോഴും ആ കോൺസേർട്ടിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവന്ന ഒരു പാട്ട് തന്നെയാണ് ഗോദ എന്ന സിനിമയിലെ വൗ സോങ്. ആൻഡ് സിത്താര ചേച്ചിയുടെ കോൺസേർട്ടിന് പോയിട്ടുള്ള മിക്ക ആൾക്കാരും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എപ്പോഴും ആ കോൺസേർട്ടിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവന്ന ഒരു പാട്ട് തന്നെയാണ് ഗോദ എന്ന സിനിമയിലെ വൗ സോങ്. ആൻഡ് സിത്താര ചേച്ചിയുടെ കോൺസേർട്ടിന് പോയിട്ടുള്ള മിക്ക ആൾക്കാരും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എപ്പോഴും ആ കോൺസേർട്ടിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവന്ന ഒരു പാട്ട് തന്നെയാണ് ഗോദ എന്ന സിനിമയിലെ വൗ സോങ്. ആൻഡ് സിത്താര ചേച്ചിയുടെ കോൺസേർട്ടിന് പോയിട്ടുള്ള മിക്ക ആൾക്കാരും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എപ്പോഴും ആ കോൺസേർട്ടിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവന്ന ഒരു പാട്ട് തന്നെയാണ് ഗോദ എന്ന സിനിമയിലെ വൗ സോങ്. ആൻഡ് സിത്താര ചേച്ചിയുടെ കോൺസേർട്ടിന് പോയിട്ടുള്ള മിക്ക ആൾക്കാരും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എപ്പോഴും ആ കോൺസേർട്ടിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവന്ന ഒരു പാട്ട് തന്നെയാണ് ഗോദ എന്ന സിനിമയിലെ വൗ സോങ്. പല പാട്ടുകളും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസിയിൽ പാടിയിരിക്കുന്നത് സിത്തുമഴയാണ് പാടിയിരിക്കുന്നത് ഇരിക്കാറുണ്ട്. അത് തന്നെയാണ് ആ ശബ്ദത്തിന്റെ ഒരു യുണീക്ക്നെസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ പല ഡബിംഗ് പാട്ടുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മൾ എല്ലാ ഭാഷകളിലേക്കുമുള്ള ഒരു പാൻ ഇന്ത്യൻ സിനിമയൊക്കെ പലപ്പോഴും പറയുന്ന സമയത്ത് അതിൽ സിത്താരയുടെ പേര് തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്, സിത്താരയുടെ പാട്ടുകൾ അതിലുണ്ടാവാറുണ്ട്. ആൻഡ് അതിൽ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ദേവിശ്രീ പ്രസാദ് കമ്പോസ് ചെയ്തിട്ടുള്ള പല പാട്ടുകളിലും സിത്താര എന്ന ഗായികയുടെ പ്രസൻസ്. ആൻഡ് പല അല്ലു അർജുൻ സിനിമകളും വളരെയധികം സമയമെടുത്ത്, അല്ലെങ്കിൽ തെലുഗ് സിനിമയിൽ ആ പാട്ട് റെക്കോർഡ് ചെയ്യാൻ എങ്ങനെയാണോ ആ ഒരു എഫേർട്ട് എടുക്കുക, അതേ എഫേർട്ടോട് കൂടി. ആൻഡ് അതിൽ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ദേവിശ്രീ പ്രസാദ് കമ്പോസ് ചെയ്തിട്ടുള്ള പല പാട്ടുകളിലും സിത്താര എന്ന ഗായികയുടെ പ്രസൻസ്. ആൻഡ് പല അല്ലു അർജുൻ സിനിമകളും വളരെയധികം സമയമെടുത്ത്, അല്ലെങ്കിൽ തെലുഗ് സിനിമയിൽ ആ പാട്ട് റെക്കോർഡ് ചെയ്യാൻ എങ്ങനെയാണോ ആ ഒരു എഫേർട്ട് എടുക്കുക, അതേ എഫേർട്ടോട്

ഈ പാട്ടിനെ പറ്റി എങ്ങനെ സംസാരിക്കണം എന്ന് എനിക്കറിയില്ല. കാരണം ഒരു മെഡിറ്റേറ്റീവ് ഫീലുള്ള ഒരു പാട്ടാണ് ചരാതുകൾ. ഒരു ഹസ്കി വോയിസിൽ നമ്മൾ ആദ്യമായിട്ടൊരു താരാട്ട് പാട്ട് കേട്ടു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പാട്ടല്ലേ. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ശബ്ദമാണ് സിതാര കൃഷ്ണകുമാറിന്റെ. നമ്മൾ ഒരിക്കലും ഒരു താരാട്ട് പാട്ട് പോലുള്ള ഒരു പാട്ട് നമ്മൾ ഒരിക്കലും അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പാട്ട് ആ സിനിമയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് അത്തരമൊരു സിറ്റുവേഷനിലാണ്. സുഷിൻ ആണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. സുഷിന്റെ മറ്റൊരു മാജിക് എന്ന് തന്നെ പറയണം ഈ ഒരു പാട്ടിന്. ആൻഡ് ആദ്യമായിട്ട് സുഷിനും സിതാരയും കാണുന്നത് ഈ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പാടാൻ കൊതിക്കുന്ന വരികൾ എന്ന് കൂടി പറയണം. അൻവർ അലി സിംഗേഴ്സ് ആണ് ഇതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരു പുതിയ അനുഭവം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ പാട്ടിൻ്റെ ഒരു വലിയ വിജയം. സിംഗിൾ ടേക്കിൽ എടുത്തിട്ടുള്ളൊരു പാട്ടാണ്. ഒരു നൈറ്റ് ലൈഫ് എന്ന് മാത്രമാണ് സിതാരയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് സിനിമയിൽ എങ്ങനെ വരും, എവിടെയാണ് ഈ പാട്ട് പ്ലേ ചെയ്യുന്നതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താണോ സുഷിൻ ആവശ്യപ്പെട്ടത്, സുഷിൻ പാടി വെച്ചിട്ടുള്ള ആ റെക്കോർഡിംഗ് കേട്ടിട്ട് അതുപോലെ തന്നെ സിതാര ചേച്ചി പാടുമായിരുന്നു. ആൻഡ് നമുക്ക് കിട്ടിയത് ഒരു ഹെവൻലി എക്സ്പീരിയൻസ് എന്ന് വേണം പറയാൻ. സിതാരയും സുഷിനും ചേർന്ന് പാടി, സുഷിൻ കമ്പോസ് ചെയ്ത്, അൻവർ അലി വരികൾ എഴുതി. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിൽ ഈ മനോഹര ഗാനം പ്ലേ ചെയ്യാതെ എങ്ങനെ ഓർമ്മയിലുണ്ടരും ഗാനങ്ങൾ കംപ്ലീറ്റ് ആവും അല്ലേ. സോ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നിങ്ങളോടൊപ്പം. അഹല്യ FM LRG ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: ഗോപി സുന്ദർ എന്ന സംഗീത സംവിധായകനോടൊപ്പം ഒരുപാട് പാട്ടുകൾ പാടിക്കൊണ്ടിരുന്ന ഒരു സമയമാണ് സിതാര കൃഷ്ണകുമാർ എന്ന ഗായിക. സോ മോഹമുന്തിരി, ബാബുവേട്ട, അത്തരം പാട്ടുകളൊക്കെ പാടുന്ന കൂട്ടത്തിൽ തന്നെ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് നീ മുഖിലോ എന്ന ഗാനം, ഉയരെ എന്ന സിനിമയിൽ.
1: നീ മുഖിലോ പുതുമഴമണിയോ,
0: മനോഹരമായ വരികൾ, മനോഹരമായ ഗാനം. ആൻഡ് സിതാര ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഫാസ്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത പാട്ടാണ്. ഒരുപാട് പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ പെട്ടെന്ന് പോകുന്നു, പാടുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെ പാടിയൊരു പാട്ട്. പക്ഷേ വളരെ ഇന്റൻസ് ആയിട്ടുള്ള സോങ് ആണ് എന്ന് പിന്നീടാണ് സിതാര റിയലൈസ് ചെയ്യുന്നത് എന്നൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പാട്ട് നമ്മൾ പാടി റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് പിന്നീട് ആ പാട്ട് കേൾക്കുമ്പോഴായിരുന്നു, ഓ ഇത് കേട്ട് കേട്ട് പിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണല്ലോ, ഇത് ഇത്രയും ഇന്റൻസ് ആയിട്ടുള്ള ഒരു പാട്ടായിരുന്നോ എന്നുള്ളത് ഒരു ഗായിക റിയലൈസ് ചെയ്യുന്ന ഒരു മൊമെന്റ്. സോ അത്ര മനോഹരമായ ഗാനങ്ങൾ നമ്മൾ സിതാര ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനിയും സിത്തുമണിയുടെ മനോഹരമായ ഗാനങ്ങൾ വരട്ടെ, ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിലും പ്ലേബാക്ക് സിംഗറായിട്ടും ഒക്കെ ഒരുപാട് ഗാനങ്ങൾ വരട്ടെ. അപ്പൊ ഈ പാട്ടാണ് നമ്മൾ അവസാനമായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. റഫീഖ് അഹമ്മദ് വരികൾ എഴുതി, ഗോപി സുന്ദർ കമ്പോസ് ചെയ്ത്, സിതാര ആൻഡ് വിജയ് യേശുദാസ് ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്, ഫ്രം ദ മൂവി ഉയരെ. സോ തൽക്കാലത്തേക്ക് നമ്മളൊരു ബൈ ബൈ പറയാണ്. ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പാട്ട് കഥകളൊക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീറ ഓൺ അഹല്യ FM. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

0: വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും.
1: അസ്ലി ലാൻഡ് മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയില് വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: നേത്രദാനം ആർക്കെല്ലാം ചെയ്യാൻ കഴിയും? ജാതി മത ഭേദമന്യേ എല്ലാ വ്യക്തികൾക്കും നേത്രദാനം എന്ന മഹത്തായ കർമ്മം ചെയ്യാൻ സാധിക്കും. കൂടാതെ തിമിര ശസ്ത്രക്രിയ ചെയ്തവർക്കും കണ്ണട ഉപയോഗിക്കുന്നവർക്കും ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.

0: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം, ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നം

നിങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-695-15-9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.

0: உங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962.
1: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
2: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
3: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.

0: അതിഥികളാകുന്നു.
1: ലെയ്സും ബിസ്ക്കറ്റും ബ്രെഡും ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള, ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള സജിൻ സുരേന്ദ്രൻ ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് റൂമിൽ ജോയിൻ ചെയ്യുന്നു. നമസ്കാരം, ഗസ്റ്റ് റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുനിൽ, എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു സജിൻ സുരേന്ദ്രൻ. വെൽക്കം. ഒറ്റയാൾ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന സജിൻ സുരേന്ദ്രൻ, അങ്ങനെ വിശേഷിപ്പിച്ചാൽ പ്രശ്നമാവും?
2: ഒരു പ്രശ്നമില്ല, നമ്മുടെ ചാനലിന്റെ പേരും അതുപോലെ തന്നെയാണല്ലോ, വൺമാൻ ഷോ എന്നുള്ളതാണല്ലോ. അപ്പോ ഒറ്റയ്ക്ക് നമ്മളൊരു ഒരു സബ്ജക്ട് മുന്നോട്ട് വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, കൂടെ ഒരുപാട് പേരുണ്ട്.
1: ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ, ഈ ഒരു കോണ്ടന്റ്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, പല കോണ്ടന്റ് കുപ്രസിദ്ധിയിലൂടെ വളർന്നു വന്നവരുണ്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നവരും ആൾക്കാരും ഉണ്ട്. പക്ഷേ ഇതൊരു ഡിഫറെന്റ് വേ ആയിരുന്നു അല്ലേ? കാര്യം നമുക്കറിയാം, ഇത് ചെയ്തു കഴിഞ്ഞാൽ നാളെ പ്രശ്നങ്ങൾ ഒരുപാട് വരും, ഒരുപാട് കോൺസിക്വൻസ് ഫേസ് ചെയ്യേണ്ടി വരും എന്ന് അറിഞ്ഞിട്ടും ഇത് തുടങ്ങാനുള്ളൊരു പ്രചോദനം, അതായത് ഈ വൻകിട ബ്രാൻഡുകളെയൊക്കെ അവരുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇങ്ങനെ ഇഴകീറി പരിശോധിച്ച് അത് സമൂഹ മാധ്യമങ്ങളിലൂടെ വളരെ വെട്ടി തുറന്ന് പറയാനായിട്ടുള്ള ആ ഒരു ഇൻസ്പിറേഷൻ എങ്ങനെയായിരുന്നു?
2: എൻ്റെ ലൈഫ് തന്നെയാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. കാരണം എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ഒരുപാട് പ്രോസസ്ഡ് പാക്കേജ്ഡ് ഫുഡുകൾ കൺസ്യൂം ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അത് പിന്നീട് എൻ്റെ വരും കാലങ്ങളിൽ എനിക്ക് വന്ന എൻ്റെ ശരീരത്തിനുണ്ടായ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് കാരണമാണ് നമ്മളത് പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും റിസർച്ച് ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ ഈ പ്രോസസ്ഡ് ഫുഡ് അമിതമായിട്ട് കഴിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷം മുതലാണ് നമ്മൾ ഈ ഒരു കോണ്ടന്റ് തയ്യാറാക്കാൻ തുടങ്ങുന്നത്. അത് മറ്റുള്ള, അതായത് നമ്മുടെ തലമുറ അല്ലെങ്കിൽ അടുത്ത തലമുറ അത് ശീലിക്കാൻ പാടില്ല, അവരെ നെക്സ്റ്റ് ജനറേഷൻ അത് ശീലിക്കാൻ പാടില്ല, ശീലിച്ചു കഴിഞ്ഞാൽ അതിൽ വലിയൊരു ദുരന്തമായി മാറാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ പുറത്താണ് നമ്മള് ഈ ഒരു പ്രോഗ്രാം തുടങ്ങുന്നത് തന്നെ.
1: ഓക്കെ, തുടക്കമൊക്കെ എങ്ങനെയായിരുന്നു? ആദ്യം ഒരു വീഡിയോ ഇടുമ്പോ എന്തിനാണ് അന്ന് ആദ്യം ഇഴകീറി പരിശോധിച്ച് തോർക്കുന്നുണ്ടോ?
2: ഇല്ല, അങ്ങനെ ഇല്ല. എനിക്ക് തോന്നുന്നത് ബിസ്ക്കറ്റ് ആണെന്ന് തോന്നുന്നു. ബിസ്ക്കറ്റ് ആണ് നമ്മൾ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ തുടങ്ങുന്നത്, കാരണം കുട്ടികൾക്ക് എപ്പോഴും പ്രിയം ബിസ്ക്കറ്റ്സ് ആണല്ലോ.
1: ബിസ്ക്കറ്റ് ആണ്,
2: അപ്പൊ അതുകൊണ്ട് അങ്ങനെ ബിസ്ക്കറ്റ് നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത്. ബിസ്ക്കറ്റിന്റെ ഓരോ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, എത്രയൊക്കെയാണ് കൂടുതലുള്ളത്, എങ്ങനെയാണ് ഇൻഗ്രീഡിയൻസിൽ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവുക, എന്തൊക്കെയാണ് അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കണ്ടന്റ്. അപ്പം അത് അതിന് അധികം അത്ര റീച്ച് ഉണ്ടായിരുന്നില്ല, പിന്നീടുള്ള ഓരോ വീഡിയോസിനും നമുക്ക് റീച്ചുകൾ വന്നു വന്നു തുടങ്ങി. അപ്പൊ പിന്നെ നമുക്കും സപ്പോർട്ട് കൂടുതൽ ഉണ്ടായപ്പോൾ നമുക്ക് കൂടുതൽ ചെയ്യാനുള്ള ഒരു പ്രചോദനമായി. പിന്നീട് അങ്ങനെയാണ് ഓരോ വീഡിയോസും ചെയ്തത്. പിന്നെ കുറെ പേര് അത് ഏറ്റെടുത്തു, ഈവൻ സെലിബ്രിറ്റീസ് ഒക്കെ അത് സ്റ്റോറി ഇട്ടിട്ടും സ്റ്റാറ്റസ് ഇട്ടിട്ടൊക്കെ വെച്ചപ്പോഴാണ് കുറച്ചും കൂടെ റീച്ച് നമുക്ക്
1: കിട്ടിയത്. ഇപ്പോ ഒരു ശരാശരി മനുഷ്യൻ ബേക്കറിയിലേക്ക് കയറി ചെല്ലുമ്പോ വാങ്ങിക്കുന്നത് ഇപ്പോ ബ്രെഡ്, ബിസ്ക്കറ്റ്, ഇതൊക്കെ നല്ലതാണ്, ബിസ്ക്കറ്റ് കഴിക്കാൻ കുഴപ്പമൊന്നുമില്ല, വേറൊന്നും കഴിക്കാൻ പോലെ ബിസ്ക്കറ്റ് കഴിക്കാം, ബ്രെഡ് എന്തായാലും കഴിക്കണം. എന്തിന്, ഇപ്പൊ ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗിയെ സന്ദർശിക്കാൻ പോകുമ്പോ പോലും നമ്മൾ ആദ്യം ബ്രെഡ് വാങ്ങിക്കാം, ബ്രെഡ് നല്ലതാണല്ലോ, ബ്രെഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് വാങ്ങിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോ ഒരു മനുഷ്യൻ ബേക്കറിലേക്ക് കയറി ചെല്ലുമ്പോ ഈ ബിസ്ക്കറ്റും ബ്രെഡും റസ്കും ഒക്കെ വാങ്ങിക്കുമ്പോ എന്ത് കാര്യമാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്?
2: നമ്മൾ എപ്പോഴും, ഞാൻ എന്റെ എല്ലാ വീഡിയോസിലും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഇതൊന്നും കഴിക്കാതിരിക്കേണ്ട കാര്യമല്ല പറയുന്നത്, ഇതൊന്നും ഒഴിവാക്കണമെന്നല്ല പറയുന്നത്. ഞാൻ എന്റെ ഒരു വീഡിയോയിലും ഈ പ്രൊഡക്റ്റ് കഴിക്കണമെന്നോ അല്ലെ കഴിക്കരുതെന്നോ ഒഴിവാക്കണമെന്നോ അല്ല പറയുക. നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ ആ പ്രൊഡക്റ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കിയ കമ്പനി എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ചേർത്തിരിക്കുന്നത് എന്നുള്ളത് തിരിച്ചറിയേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. എന്ത് കഴിക്കുന്നു എന്നുള്ളത്. ഇപ്പൊ നമ്മളൊരു വാഹനം വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കാറുണ്ട്? അതിന്റെ നിറം, പവർ, അതിന്റെ പെർഫോമൻസ്, അതിന്റെ ബ്രാൻഡ് എല്ലാം നോക്കാറില്ലേ? അപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല? അതിന്റെ ഒരു 10% എഫേർട്ട് നമ്മൾ അതിനകത്ത് എടുത്താൽ മതി. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുക. എന്താണ് അതിനകത്ത് കൂടുതലുള്ളത്, എന്താണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്, എന്താണ് അതിന്റെ ന്യൂട്രിഷൻ വാല്യൂ പ്രകാരം അതിനകത്ത് എന്താണ് കൂടുതലുള്ളത് എന്നല്ല നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല അതിന്റെ സെർവിങ് സൈസ് എത്രയാണ് കഴിക്കേണ്ടത് എന്നുള്ളത് ആ ഉണ്ടാക്കിയ കമ്പനി തന്നെ ആ പാക്കേജിൽ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇതെല്ലാം വളരെ ചെറിയ അക്ഷരത്തിലായിരിക്കും മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. സോ അതൊക്കെ നമ്മൾ തിരിച്ചറിയുക, എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് കഴിക്കുകയാണെങ്കിൽ എല്ലാം കഴിക്കാം, ഒരളവിന് കഴിക്കാം. പക്ഷെ ഇന്നത്തെ ജനറേഷൻ ഒരു അളവിൽ കൂടുതലാണ് കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ കുട്ടിക്കാലത്ത് കഴിച്ച രീതിയല്ല ഇന്ന് കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്ക് 5 രൂപയിൽ താഴെയായിരിക്കും നമ്മുടെ പോക്കറ്റ് മണി ഉണ്ടാവുക. പക്ഷെ ഇന്ന് എല്ലാവരും 500 above, 1000 above ഒക്കെ പോക്കറ്റ് മണി ഉണ്ടാവും. അപ്പൊ അവർക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ച് എത്ര വേണമെങ്കിലും കഴിക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ അത് മാറ്റിയെടുക്കുക തന്നെ വേണ്ടി വരും. അത് ശ്രദ്ധിക്കുക, എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, എത്രയാണ് എഴുതിയിരിക്കുന്നത്, കഴിക്കേണ്ടത് എത്രയാണ്, എല്ലാം ശ്രദ്ധിച്ച് വാങ്ങിക്കുക, കഴിക്കാം. അങ്ങനെയാണ്.
1: ഇപ്പൊ ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ മതി അല്ലേ?
2: യെസ്, ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ മതി.
1: അവർ പറഞ്ഞ അളവിൽ മാത്രം.
2: അതെ, ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആസ് പെർ എഫ് എസ് എസ് ഐന്റെ നിയമപ്രകാരം ഇൻഗ്രീഡിയൻസ് വായിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളതാണ് ആദ്യം മുതൽ ചേർത്ത് വരാം. കാരണം ഏറ്റവും കൂടുതലുള്ളതാണ് ആദ്യം ഉണ്ടാവുക, രണ്ടാമത് അതിൽ കുറവ്, മൂന്നാമത് അതിന് കുറവ്, അങ്ങനെയാണ് ഉണ്ടാവുക. ഏറ്റവും ലാസ്റ്റ് ഉള്ളത് ഏറ്റവും വളരെ പോയിന്റ്
1: സംതിങ്
2: വരുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു നാലെണ്ണം തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിനകത്ത് ഏതാണ് കൂടുതലുള്ളത്. ഇപ്പൊ ബിസ്ക്കറ്റ്സ് ഒക്കെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഷുഗർ ഉണ്ടാവും ഫസ്റ്റ്, അല്ലെങ്കിൽ റിഫൈൻഡ് മൈദ ഉണ്ടാവും, പിന്നെ പാം ഓയിൽ ആയിരിക്കും ഉണ്ടാവുക, പിന്നെ ഷുഗർ ഉണ്ടാവും, അല്ലെങ്കിൽ ലിക്വിഡ് ഗ്ലൂക്കോസ്. ഷുഗറിന്റെ തന്നെ വേറൊരു തരമാണ്, അത് ഡെക്സ്ട്രോസ് ഇതുപോലുള്ള ഷുഗർ ആയിരിക്കും, അഡിക്റ്റീവ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ആദ്യത്തെ നാലെണ്ണത്തിൽ ഈ പറഞ്ഞ നാലെണ്ണം എന്തായാലും ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കേണ്ട ഒന്നാണ്. അതിനെ തന്നെ സെർവിങ് സൈസ് നോക്കി കഴിഞ്ഞാൽ രണ്ട് ബിസ്ക്കറ്റ് ഒക്കെ കഴിക്കാനേ അവർ പറയുന്നുണ്ടാവുള്ളൂ. 10 ബിസ്ക്കറ്റ് ഉള്ള ഒരു പാക്കറ്റിൽ 5 പേർക്ക് കൺസ്യൂം ചെയ്യേണ്ട പാക്കറ്റാണത്. അപ്പം അതൊക്കെ ഒന്ന് നോക്കി ശ്രദ്ധിച്ച് കഴിക്കുക മാത്രം.
1: വൻകിട ബ്രാൻഡുകൾക്കെതിരെയാണ് മത്സരിച്ചുകൊണ്ട് പോരാടിക്കൊണ്ട് മത്സരിച്ചല്ല, അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, പോരാടിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അവര് ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ് ഇങ്ങനെ തുറന്ന് സോഷ്യൽ മീഡിയയിലൂടെ വെട്ടി തുറന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഭീഷണികളൊക്കെ ഉണ്ടാകും അല്ലെ? ആ ഭീഷണികൾ ഉണ്ടോ, അതെങ്ങനെയാണ് നേരിടുന്നത്?
2: ഭീഷണി സ്വാഭാവികമാണ്, കാരണം നമ്മളെ ഒരു വലിയ കോർപ്പറേറ്റ്സിനെതിരെയും അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾക്കെതിരെയായിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. എതിരായിട്ടല്ലെങ്കിൽ പോലും അവർക്കത് എതിരാണ് ആ നമ്മളൊരു വിഷയം ചൂസ് ചെയ്യുന്ന സമയത്ത്. പക്ഷെ അത് നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ പ്രോഡക്റ്റിന് ഒന്നും ഇല്ലാത്ത വസ്തുക്കൾ ഉണ്ടെന്നോ ഉള്ള വസ്തുക്കൾ ഇല്ലെന്നോ നമ്മൾ പറയുന്നില്ല. കമ്പനി എന്താണോ ആ പാക്കറ്റിൽ അവരെ തന്നെ മെൻഷൻ ചെയ്തിട്ടിരിക്കുന്ന ഓരോ ഇൻഗ്രീഡിയന്റും ആണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. പിന്നെ ആകെ അവർക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് ട്രേഡ് മാർക്ക് വയലേഷൻ ആണ്. കാരണം അവരുടെ പേര് അവരുടെ അനുവാദം ഇല്ലാതെ നമ്മളെടുത്ത് ഉപയോഗിച്ചു എന്നുള്ളൊരു ട്രേഡ് മാർക്ക് വയലേഷൻ മാത്രമേ അവർക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൂ. അപ്പൊ അത് നമുക്ക് നേരിടാം. കാരണം ആർട്ടിക്കിൾ 19 ഫണ്ടമെന്റൽ റൈറ്റ്സ്, നമുക്കിവിടെ ഒരു സ്വാതന്ത്ര്യം നമുക്ക് ഇവിടെ ഉണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് നമുക്കത് തീർച്ചയായിട്ടും പറയാം. ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് പബ്ലിക്കിനോട് വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 19 നമുക്ക് തരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സ്വാതന്ത്ര്യം ആ മൗലികാവകാശത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതുകൊണ്ട് ആരെയും ഭയക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോഴും എന്റെ വിശ്വാസം.
1: അങ്ങനെ നോട്ടീസുകളൊക്കെ വന്നിട്ടുണ്ട്, ലീഗൽ നോട്ടീസ്
2: ഉണ്ട്. നിലവിൽ ഒരു 4 ലീഗൽ നോട്ടീസ് വന്നിട്ടുണ്ട്. 4 വലിയ വലിയ കോർപ്പറേറ്റ്സ് കമ്പനികളുടെ ആണ്. അപ്പൊ നമ്മുടെ അഡ്വക്കേറ്റ്സ് അവരായിട്ട് സംസാരിക്കുന്നുണ്ട്. കുറെയൊക്കെ 2 കോംപ്രമൈസ് ചെയ്ത്, കാരണം ഈ പേരിന്റെ മാത്രമേ അതിനകത്ത് ഇഷ്യൂസ് വരുന്നുള്ളൂ. കാരണം അവരുടെ പ്രൊഡക്റ്റിനെ ക്രിട്ടിസൈസ് ചെയ്ത് ഞാൻ പറഞ്ഞു

0: ഷോ ഇപ്പോൾ ഫേവറേറ്റ് വൈ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: വെൽക്കം ബാക്ക്. ഗസ്റ്റ് റൂം ആണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേറ്റീവ് ഇൻഫ്ലുവൻസർ സജിൻ സുരേന്ദ്രനാണ് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്.
2: ഏതെങ്കിലും വീഡിയോ ഒക്കെ അങ്ങനെ റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ?
3: ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല, കമ്പനിക്കാർ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഈവൻ മെറ്റയിലേക്കൊക്കെ റിപ്പോർട്ട് കൊടുത്തിട്ട് കമ്പനികൾ ആ വീഡിയോസ് തന്നെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അത് മെറ്റ അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് എതിരാണെന്ന് പറഞ്ഞിട്ട് അവർ റിപ്പോർട്ട് കൊടുക്കും. ട്രേഡ് മാർക്ക് വയലേഷൻ വെച്ചിട്ട് അവർക്ക് റിപ്പോർട്ട് കൊടുക്കാം. അപ്പം അവരാണ് ആ ട്രേഡ് മാർക്കിന്റെ ഓണേഴ്സ്. ഇത് അവരുടെ അനുവാദം ഇല്ലാതെയാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞിട്ട് അവർക്ക് റിപ്പോർട്ട് കൊടുക്കാം. മെറ്റ സ്വാഭാവികമായും കോർപ്പറേറ്റ്സിനാണ് സപ്പോർട്ട് ചെയ്യുക. സോ അത് അവരെ റിമൂവ് ചെയ്ത് കളയും. നമുക്കതിനകത്തൊന്നും ഒരു സ്ട്രൈക്ക് വരും എനിക്ക് അക്കൗണ്ടിന്, നമുക്കതിന് അപ്പീൽ പോവാം. പക്ഷെ ഒരു 180 ഡേയ്സ് അല്ലെങ്കിൽ 240 ഡേയ്സ് നമുക്കൊരു റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അക്കൗണ്ടൊന്നും വലിയ റീച്ച് ഉണ്ടാവില്ല, വീഡിയോസ് ഒന്നും അധികം ആളുകളിലേക്ക് എത്തില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു അപ്പീല് എപ്പോഴും കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മുടെ ഭാഗം കൂടെ അവർ കേൾക്കണല്ലോ എന്താണെന്നുള്ളത്.
2: തീർച്ചയായും.
3: അപ്പൊ അത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്, ശേഷം അത് റിക്കവർ ചെയ്ത് കിട്ടാറുണ്ട്.
2: നമ്മളിപ്പോ ഹെൽത്തി എന്ന് വിചാരിച്ച് കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ വളരെ നല്ലതാണ്. കുട്ടികൾക്ക് കൊടുക്കാം, മുതിർന്നവർക്ക് കഴിക്കാം, എല്ലാ പ്രായക്കാരും കഴിക്കാം, ഷുഗർ ഉള്ളവർക്ക് കഴിക്കാം, ഇല്ലാത്തവർക്ക് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഹെൽത്തി എന്ന് നമ്മൾ കഴിക്കുന്ന, ഹെൽത്തി എന്ന് വിചാരിച്ച് കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ, അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നത്?
3: എസ്പെഷ്യലി ഈ ബിസ്ക്കറ്റ്സ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ അച്ഛന്മാരോ അല്ലെങ്കിൽ മുത്തച്ഛന്മാരോ മുത്തശ്ശിമാരൊക്കെ നമ്മുടെ അടുത്ത് അവരുടെ മക്കളുടെ അടുത്ത് പറയണ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ ആരോരോട്ട് ബിസ്ക്കറ്റ് കുട്ടികൾക്ക് കൊടുക്കണമെന്ന്. അപ്പോൾ നല്ലതാണ്, മറ്റുള്ള ബിസ്ക്കറ്റ് പോലെയല്ല, ആരോരോട്ട് ബിസ്ക്കറ്റ് വളരെ നല്ലതാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കാൻ പറയുന്നത്. ആക്ച്വലി ആരോറൂട്ട് എന്ന് പറയുന്നത് നല്ലതാണ്, എന്ന് പറയുന്നത് പൂവപ്പൊടി നല്ലതാണ്. പക്ഷെ ഈ ആരോറൂട്ട് ബിസ്ക്കറ്റില് ആരോറൂട്ടിന്റെ പെർസെന്റേജ് എന്ന് പറയുന്നത് 0.5% ആണ്. സോ അതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത് മൈദയാണ്. നിങ്ങൾക്ക് അതിനകത്ത് ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ കാണാൻ പറ്റും, ഏറ്റവും അവസാനമായിരിക്കും അതിനകത്ത് ഈ ആരോറൂട്ടിന്റെ പെർസെന്റേജ് ഉണ്ടാവുക. സോ അതില് ആരോറൂട്ട് എന്ന് പറയുന്നത് അതിനകത്ത് വേറൊരു ക്ലോസും കൂടെ അവർ ആ പാക്കേജിൽ വെക്കും. ഈ ആരോറൂട്ട് എന്ന് പറയുന്നത് ഒരു ട്രേഡ് മാർക്കിന്റെ പേര് മാത്രമാണ്, ഇത് നേച്ചുറായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് എല്ലാ ബിസ്ക്കറ്റിന്റെ ആരോറൂട്ടിന്റെ ബിസ്ക്കറ്റിന്റെ പാക്കറ്റിലും ഈ ഒരു ക്ലോസ് ഉണ്ടാവും. ഇത് നമ്മൾ ശ്രദ്ധിക്കില്ല,
2: നമ്മൾ ആരോറൂട്ട് മാത്രമേ ശ്രദ്ധിക്കൂ.
3: നമ്മൾ ആരോറൂട്ട് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. നമ്മൾ എപ്പോഴും ആരോറൂട്ട് എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആ കുവയുടെ ചിന്തയായിരിക്കും നമ്മുടെ ഇടയിൽ ഉണ്ടാവുക. പക്ഷെ അത് ആ ട്രേഡ് മാർക്കാണ്. ആക്ച്വലി ട്രേഡ് മാർക്ക് എടുത്തു വെച്ചൊരു പേര് മാത്രമാണ്, ഇത് നാച്ചുറായിട്ട് യാതൊരു ബന്ധവും ഇല്ലാന്ന്. അത് ഈവൻ നമുക്ക് ഈ ബിസ്ക്കറ്റ് ആരോറൂട്ടിന്റെ ബിസ്ക്കറ്റ് ഞാൻ ഒരു എക്സാമ്പിൾ മാത്രം പറഞ്ഞാണ്. ഇത് ആരോറൂട്ടിന്റെ മാത്രമല്ല, കുറെ കെച്ചപ്സിൽ ഉണ്ടാവും, ടൊമാറ്റോ ബേസ് ചെയ്തിട്ടുള്ള കുറെ പ്രോഡക്ട്സുകളിലുണ്ടാവും. അതുപോലെ ഈ ഹെൽത്തി എന്ന് തോന്നിക്കുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള എല്ലാ പ്രോഡക്ട്സിലും ഈ സാധനം ഒരു ക്ലോസ് കമ്പനി എന്തായാലും വെക്കും. കാരണം ഇത് അതിനകത്ത് അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ, ആ ക്വാണ്ടിറ്റി വെച്ചിട്ടാണ് ഇവർ ഇത് മാർക്കറ്റ് ചെയ്യുന്നത്. ശരിക്കും അത് തെറ്റാണ്, മിസ് ബ്രാൻഡിങ് അല്ലെങ്കിൽ മിസ്ലീഡിംഗ് ആണ് ശരിക്കും ചെയ്യുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് FSSAI കുറെ ബ്രാൻഡുകൾക്ക് ഈ ഇതുപോലുള്ള മിസ്ലീഡിംഗ് ബ്രാൻഡിങ്ങും ഇതിനൊക്കെ ആക്ഷൻ എടുത്തിട്ടുണ്ട്, നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. 15 ബ്രാൻഡുകൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, ഇനിയും വരും എന്ന് തോന്നുന്നു. ഞാൻ പേഴ്സണലായിട്ട് കുറെ പരാതികൾ ബിസ്ക്കറ്റ് മാത്രല്ല, ബിസ്ക്കറ്റ് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. അതേപോലെ സീറോ മൈദ ക്ലെയിം നോക്കിയിട്ടുണ്ടാവും. അപ്പം അതില് മൈദ ഉണ്ടാവും, സീറോ മൈദ എന്ന് പറയുന്ന ഒരു ട്രേഡ് മാർക്ക് പേരായിരിക്കും.
2: ഓ,
3: സീറോ മൈദ എന്ന് പറയുന്നത് ട്രേഡ് മാർക്ക് എടുത്തൊരു പേരാണ്, അതിനർത്ഥമില്ല എന്നർത്ഥം. അതുപോലെയാണ് ഒരുപാട് പ്രൊഡക്റ്റുകളിൽ ഈ ബ്രാൻഡ് നെയിംസ് കൊണ്ടുവരുന്നത്. ഇപ്പോ ഫ്രഷ് ടൊമാറ്റോ എന്ന് പറയുന്ന ഒരു കെച്ചപ്സ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഈ ഫ്രഷ് ടൊമാറ്റോ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുമ്പോൾ അത് യെസ് ഫ്രഷ് ടൊമാറ്റോ ആണ്, ഫ്രഷ് ടൊമാറ്റോ എന്ന് എടുത്ത കെച്ചപ്പാണ് എന്നാണ് വിചാരിക്കുക. ആക്ച്വലി ഫ്രഷ് ടൊമാറ്റോ എന്ന് പറയുന്നത് ഒരു കമ്പനി ട്രേഡ് മാർക്ക് എടുത്തു വെച്ച പേരാണ്, ഫ്രഷ് ടൊമാറ്റോ എന്നുള്ളത്. അപ്പൊ അത് അവർക്ക് ട്രേഡ് മാർക്കിന്റെ പേരിൽ അവർക്ക് യൂസ് ചെയ്യാം. ആ പാക്കേജിൽ തന്നെ അവർ എഴുതിയിട്ടുണ്ടാവും ഈ പേര് നാച്ചുറായിട്ട് യാതൊരു ബന്ധമില്ല, ഇതൊരു ട്രേഡ് മാർക്ക് പേര് മാത്രമാണെന്ന് അവർ അതിനകത്ത് ഉണ്ടാവും. സോ നമുക്ക് ലേബിളുകൾ വായിച്ചു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇത് എന്താണ്, എന്ത് ഈ ടൊമാറ്റോ എന്ന് പറയുന്നത് എന്താണ്, റിയൽ ആണോ അതോ ഈ പറയുന്ന ട്രേഡ് മാർക്കിന്റെ പേരാണോ എന്താണെന്നുള്ളത് നമുക്ക് ലേബിളുകൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും.
2: ജനങ്ങളെ മണ്ടന്മാരാക്കുകയല്ലേ ഈ കമ്പനികളൊക്കെ ഈ ഒരു പേര് വെച്ചിട്ട്?
3: അതെ, അത് അതാണ് ഞാൻ എന്റെ

0: പക്ഷെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിയമം കർശനമല്ല. ആ നിയമം ഇവിടെ കർശനമാകാത്തിടത്തോളം കാലം കമ്പനികൾ നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മളതിന് അടിമപ്പെട്ടുകൊണ്ടേയിരിക്കും. കാരണം ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. 2015 ഡൽഹി ഹൈക്കോടതി മാഗി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഇവിടെ ബാൻ ചെയ്താണ്. അവര് തിരിച്ചു വിളിച്ചു, സോഡിയം കണ്ടന്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ഉപ്പ് അല്ലെങ്കിൽ സോഡിയം എല്ലാം അളവിൽ കൂടുതൽ അതിനകത്ത് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അവര് കോടതി റെസ്ട്രിക്ട് ചെയ്തത്. മാർക്കറ്റിൽ നിന്ന് എല്ലാം തിരിച്ചു വിളിച്ചു. അവസാനം അവര് മാഗി എന്ന് പറയുന്ന കമ്പനി കോടതിയിൽ അവര് ക്ലെയിം ചെയ്തു, അവരത് സോഡിയം കുറയ്ക്കാമെന്ന് ക്ലെയിം ചെയ്തു. കോടതി വിധിച്ചു, അവർക്ക് 20 ലക്ഷം രൂപ ഫൈൻ വിധിച്ചു.
1: 20 ലക്ഷം രൂപ
0: ഫൈൻ വിധിച്ച് ആ ഫൈൻ കെട്ടിവെച്ച് അവർ വീണ്ടും മാർക്കറ്റിലോട്ട് വന്നു. ഇന്നും ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒരു ഫുഡ് ബ്രാൻഡാണ് ഇൻസ്റ്റന്റ് നൂഡിൽസിന്റെ മാഗി. അവര് അവരുടെ ഒരു വർഷത്തെ ഇന്ത്യയിലെ ഇൻകം എന്ന് പറയുന്നത് 1200 crore പ്ലസ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ 20 ലക്ഷം എന്ന് പറയുന്നത് ചായക്കാശാണ്,
1: 20 രൂപ പോലെയാണ്.
0: അപ്പൊ അത് കെട്ടിവെച്ച് ഒരു പ്രോഡക്റ്റ് അവർക്ക് മാർക്കറ്റിലോട്ട് ഇറക്കാമെങ്കിൽ, ഇത് നിങ്ങൾ നോക്കൂ, ഈ ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു നിയമം, ഈ ഒരു ബാൻ വേറെ ഏതെങ്കിലും രാജ്യത്താണെന്നുണ്ടെങ്കിൽ അവനവിടെ ആ പ്രോഡക്റ്റ് അവിടെ ഇറക്കാൻ പറ്റില്ല, പിന്നീട് ഇറക്കാൻ പറ്റില്ല. സോ ആ നിയമം ഇവിടെ കർശനമാകത്തിടത്തോളം കാലം നമ്മൾ സർവൈവ് ചെയ്യുന്ന വേണ്ടി വരും. അവിടെ നമ്മളാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളാണ് ബോധവൽക്കരിക്കപ്പെടേണ്ടത്, നമ്മൾ ഓരോരുത്തരുമാണ് ശ്രദ്ധിക്കേണ്ടത്. കമ്പനികൾ ഒരിക്കലും തിരുത്തില്ല.
1: ഓക്കെ, ഇപ്പോ ഇത് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്. ഇപ്പോ കടയിലേക്ക് കയറുമ്പോ ബിസ്ക്കറ്റ്, ബ്രെഡ്, ബണ്ണ് ഇതൊക്കെയാണല്ലോ കൂടുതലും ആളുകൾ വാങ്ങിക്കുക. ശരിക്കും ഇതിൽ എന്താണ് ഉള്ളത്? ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ അവരുടെ മക്കൾക്കും അവർക്കും ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങളൊക്കെ എന്തായിരിക്കും?
0: ഈവൻ എല്ലാ പ്രോഡക്റ്റിലും കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഈ മൈദ,
1: മൈദ,
0: പാം ഓയിൽ, ഷുഗർ.
1: ഷുഗർ
0: ഷുഗർ തന്നെ നമുക്ക് ഒരുപാട് പേരുകളിലുണ്ട്. ഇപ്പോ ഡെക്സ്ട്രോസ് എന്ന് പറയുന്ന ലിക്വിഡ് ഗ്ലൂക്കോസ്, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് സിറപ്പ്, കോൺ സിറപ്പ് എന്ന് പറയുന്ന ഒരുപാട് പേരുകളുണ്ട്. എനിക്കൊന്ന് 293 പേരോളം ഉണ്ട് ഷുഗർ എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റിന്, ഒരു ഒരു ഇൻഗ്രീഡിയന്റിന്. സോ അത് പല പേരുകളിലാക്കിയിട്ടായിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പോ നമ്മൾ ചിലപ്പോൾ ഷുഗർ ഇല്ല എന്ന് പറഞ്ഞ് കഴിക്കുന്നത് അതിനകത്ത് മറ്റൊരു രീതിയിലെ ഷുഗർ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ കൂടുതലായിട്ട് കൺസ്യൂം ചെയ്ത്, ഇപ്പൊ മൈദ എന്ന് പറയുന്ന സാധനം വലിയ അപകടകരമായിട്ടുള്ള ഒന്നല്ല, പക്ഷെ അതിനകത്ത് ന്യൂട്രീഷൻ വാല്യൂ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് ഇത് കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇത് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, ഷുഗറും കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, പാം ഓയിലും കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, ഈവൻ നമ്മുടെ ഇന്ത്യയിലെ ICMR WHO എല്ലാം നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ പാം ഓയിലും ഷുഗറും ഓവറായിട്ട് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയബറ്റീസ്, ടൈപ്പ് ടു ഡയബറ്റീസ്, അല്ലെങ്കിൽ ഹൃദ്രോഗ സാധ്യത വളരെയധികം കൂടുതൽ, ഒബീസിറ്റി വളരെയധികം കൂടുതൽ. നിങ്ങൾ നോക്കി അറിയാം, കഴിഞ്ഞ 25 വർഷത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഒബീസിറ്റി നമ്മുടെ രാജ്യത്താണുള്ളത്. ഡയബറ്റീസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് ആണ് ഇന്ത്യ എന്ന് പറയുന്നത്,
1: കേരളം
0: ഉൾപ്പെടെ. സോ അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രോസസ്ഡ് ഫുഡുകൾ അത്രയധികം നമ്മൾ കൺസ്യൂം ചെയ്തതുകൊണ്ടാണ്. പണ്ട് കാലത്ത്, ഇപ്പോൾ എനിക്ക് തോന്നുന്നു സുനിൽബുവന്റെ കുട്ടിക്കാലത്ത് ഇത്രയധികം തടികളുള്ള ആളുകളെ കണ്ടിട്ടുണ്ടാവില്ല. അവരുടെ, നിങ്ങളുടെ പാരന്റിന്റെ അടുത്ത് ചോദിച്ചാലും അറിയാം, ഈ തടിയുള്ള ആളുകളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. സോ ഇനി ഇത് കൂടുതലാവും, ഒബീസിറ്റി വളരെയധികം കൂടുതലാവും, കുട്ടികള് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നു, കൂടുതൽ അസുഖങ്ങളിലേക്ക് വരും. ഈവൻ ഞാൻ ഒരു 1.5 വർഷം മുമ്പ് ഞാനൊരു ഇതുപോലൊരു പോഡ്കാസ്റ്റ്, മറ്റൊരു പോഡ്കാസ്റ്റ് ഇന്റർവ്യൂവിൽ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരിടാൻ പോകുന്ന അടുത്തൊരു വിപത്ത് എന്ന് പറയുന്നത് ടീനേജില് നമുക്ക് Type 2 diabetes നമ്മൾ നേരിടാൻ പോകുന്ന വലിയൊരു വിപത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീസെന്റ് സ്റ്റഡി അത് പ്രൂവ് ചെയ്തു. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ Type 2 diabetes ഏറ്റവും കൂടുതൽ, അത് ഏറ്റവും കൂടുതലുള്ളത് ഇന്ത്യയിലാണെന്ന് റീസെന്റ് സ്റ്റഡീസ് അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്.
1: ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരിക കുട്ടി?
0: തീർച്ചയായും. ആ കുട്ടിയുടെ 15-ാമത്തെ വയസ്സ് മുതൽ ആ കുട്ടി ഡയബറ്റീസിന് മെഡിസിൻ എടുക്കുക എന്ന് പറയുമ്പോൾ അദ്ദേഹം, ആ കുട്ടിക്ക് എത്ര ആയുസ് ഉണ്ടാവുന്നത് ഒന്ന് ആലോചിച്ചോ നിങ്ങൾ. ആ കുട്ടിയുടെ 50 വയസ്സാകുമ്പോഴേക്കും ആ കുട്ടി എത്ര മെഡിസിൻ കൺസ്യൂം ചെയ്യുന്നുണ്ടാവും.
1: വല്ലാത്തൊരു അവസ്ഥയാണല്ലോ.
0: അതെ, ഇനി ഇതൊന്നുമല്ല, നമ്മൾ ഈ കാണുന്നതല്ല, ഇനിയിപ്പോ നെക്സ്റ്റ് ജനറേഷൻ അല്ലെങ്കിൽ അതിന്റെയൊക്കെ ജനറേഷൻ എന്ന് പറയുന്നത് വലിയൊരു നമ്മുടെ മുന്നിൽ ചോദിച്ചതിനുമായി നിൽക്കുന്ന ഒരു ഒരു എന്താ പറയാ, അത്രയധികം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്.
1: ഗസ്റ്റ് റൂമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയൊരു ഇടവേള.

0: ഇപ്പോൾ ഫേവറേറ്റ് വൈൻ പ്രതിഭകളുടെ അതിഥികളാകുന്നു.
1: ഗസ്റ്റ് റൂമിൽ കൂടെയുണ്ട് ഞാൻ സുനിൽ. ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നു ഇൻവെസ്റ്റിഗേറ്റീവ് ഇൻഫ്ലുവൻസർ സജിൻ സുരേന്ദ്ര.
2: ഇപ്പോ പാക്കറ്റുകളിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്, അത് കാണുമ്പോ തന്നെ ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വാങ്ങിക്കും. നോ ആഡഡ് ഷുഗർ, ഷുഗർ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ലെറ്ററിൽ തന്നെ വലിയൊരു ക്യാപ്ഷനൊക്കെ കാണും. ശരിക്കും ഈ ഷുഗർ ഫ്രീ എന്ന് പറയുന്നത് ഷുഗർ ഇല്ലാത്തതാണോ, അത് ഷുഗറിനേക്കാൾ മാരകമായിട്ടുള്ള എന്തെങ്കിലും അതിൽ ആഡ് ചെയ്തിട്ടുണ്ടോ?
3: ഇത് ക്ലെയിമുകൾ നമുക്കിപ്പോഴും അത് FSSI ക്ലെയിം കറക്റ്റ് ആക്കിയിട്ടില്ല. റീസെന്റ്ലി അതിനെ കുറിച്ചിട്ട് ഒരുപാട് സ്റ്റഡീസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈവൻ സുപ്രീം കോടതിയിലും എത്തി നിൽക്കുന്ന ഒരു വിഷയമാണിത്, ഈ സീറോ ആഡഡ് ഷുഗർ അല്ലെങ്കിൽ നോ ആഡഡ് ഷുഗർ ഒക്കെ ക്ലെയിം ചെയ്യുന്നത്. അതിനകത്ത് റിഫൈൻഡ് ഷുഗർ ഇല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പ്രോഡക്റ്റിൽ മെൻഷൻ ചെയ്യാം, ആ കവറിൽ മെൻഷൻ ചെയ്യാം, നോ ആഡഡ് ഷുഗർ അല്ലെങ്കിൽ സീറോ ആഡഡ് ഷുഗർ എന്നൊക്കെ മെൻഷൻ ചെയ്യാം. പക്ഷേ ഈ ഷുഗറിന് പകരം മറ്റേതെങ്കിലും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് അതിനകത്ത് ഉണ്ടാവും. അത് ആ സ്വീറ്റ്നസ് അതിനകത്ത് ഉണ്ടെങ്കിലും സീറോ ഷുഗർ ക്ലെയിം ചെയ്യാൻ പറ്റും.
2: ഓക്കെ,
3: ഇപ്പോൾ ഡയറ്റ് സോഡ അല്ലെങ്കിൽ ഡയറ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സുകളിലൊക്കെ ഷുഗർ ഇല്ല എന്നേ ഉള്ളൂ, പക്ഷെ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉണ്ടാവും. നിങ്ങളത് കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്വീറ്റ്നസ് നമുക്ക് ഫീൽ ചെയ്യും. ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് അതിനകത്ത് ഉള്ളത് കൊണ്ടാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ഇതുപോലെ തന്നെയാണ് എല്ലാ പ്രോഡക്റ്റും, സീറോ ഷുഗർ ക്ലെയിം ചെയ്യുന്ന എല്ലാത്തിലും ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് ഉണ്ടാവും. ചിലപ്പോൾ വേറെ ഏതെങ്കിലും പേരിലായിരിക്കാം, അല്ലെങ്കിൽ മാൽട്ടോഡെക്സിൻ എന്ന് പറയുന്ന ഒരു ബൾക്കിംഗ് ഏജന്റ് ഉണ്ട്, ഇൻഗ്രീഡിയന്റ്. അത് കോൺ സ്റ്റാർച്ചിൽ നിന്നും എടുക്കുന്ന ഒരു ഒരു ഇൻഗ്രീഡിയന്റ് ആണ് മാൽട്ടോഡെക്സ് എന്ന് പറയുന്നത്. ഈവൻ നമ്മുടെ ബേബി ഫുഡിൽ പോലും ആ പ്രോഡക്റ്റ് ഉണ്ട്, കാരണം ബേബി ഫുഡിലും ഈ പറയുന്ന സീറോ ഷുഗർ ക്ലെയിം ചെയ്യാൻ പറ്റും. ഈ മാൽട്ടോഡെക്സിൻ ഉണ്ടെങ്കിൽ അവർക്ക് സീറോ ഷുഗർ ക്ലെയിം ചെയ്യാം, ഷുഗർ വേണമെന്നില്ല. മാൽട്ടോഡെക്സിൻ ഒരു സ്വീറ്റ് പോലത്തെ നമുക്ക് കിട്ടുന്ന ഒരു ടേസ്റ്റ് കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അപ്പൊ അത് അതിനകത്ത് ഉണ്ടാവാം. അപ്പൊ അത് നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ സീറോ ഷുഗർ ഒരിക്കലും കണ്ണും മടച്ച് വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നല്ല, ആ നോ ആഡഡ് ഷുഗർ ഒന്നും. അപ്പൊ അതിന് പകരം അതിനകത്ത് വേറെ ഏതെങ്കിലും സ്വീറ്റ്നസ് അതിനകത്ത് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്.
2: അതുപോലെ തന്നെ ഈ ചിറകുകൾ നൽകുന്ന ചില കൂൾ ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്, എനർജി ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്. ആ എനർജി ഡ്രിങ്ക്സ് ഇല്ലാതെ ഇപ്പോ കൊച്ചുകുട്ടികൾ വരെ അതിന് അഡിക്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ നമുക്കറിയാം കുഴിമന്തി ഒക്കെ വളരെ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ അതിനോടൊപ്പം ഈ ഒരു കൂൾ ഡ്രിങ്ക്സ് ഇല്ലെങ്കിൽ, എനർജി ഡ്രിങ്ക്സ് ഇല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം പോലെയാണ്. ഇത് എത്രത്തോളം നമ്മുടെ ശരീരത്തിന് അപകടകരമാണ്, അതെന്തൊക്കെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്?
3: ഇത് ഞാൻ പറയുന്നതിനേക്കാളും ഒരു 2-3 ദിവസം മുമ്പില് കർണാടകയില് ഒരു പയ്യൻ എനർജി ഡ്രിങ്ക് കുടിച്ച് മരിച്ചിട്ടുണ്ട്, കിഡ്നി ഫെയിലിയർ ആയിട്ട് മരിച്ചിട്ടുണ്ട്. 3 ദിവസം മുമ്പത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് ഈ എനർജി ഡ്രിങ്കില് കൂടുതൽ കൺസ്യൂം ചെയ്യാൻ പാടില്ല എന്ന് ആ പ്രൊഡക്റ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇതിനകത്ത് കഫൈൻ വളരെയധികം കൂടുതലാണ്, ഇതിനകത്ത് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് കുട്ടികൾക്ക് കൺസ്യൂം ചെയ്യാൻ പാടില്ല എന്ന് എല്ലാ എനർജി ഡ്രിങ്കിലും എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ കുട്ടികളാണ് ഇത് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് നിയന്ത്രണം ഇവിടെ കൊണ്ടുവരിക തന്നെ വേണം, ഇല്ലെങ്കിൽ കുട്ടികൾ കുടിക്കാൻ പാടില്ല എന്ന് അത് ഉണ്ടാക്കിയ കമ്പനി തന്നെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. സോ അത് വീണ്ടും നമ്മൾ കുടിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത് നമുക്ക് ഈ ഒരു വിഷയമായിട്ട് നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം കേസ് ഫയൽ ചെയ്താൽ പോലും അവർ പറയും നമ്മൾ വളരെ വ്യക്തമായ ആ പാക്കേജിൽ എഴുതി വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല, കുട്ടികൾക്ക് കഴിക്കാൻ പാടില്ല എന്ന്. സുഖമായിട്ട് ഇറങ്ങി വരും. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ എനർജി ഡ്രിങ്ക് സ്ഥിരമായിട്ട് കഴിക്കുന്നത് നല്ലതല്ല, അത് നമ്മുടെ കിഡ്നി എഫക്ട് ചെയ്യും. ആൽക്കഹോളിനേക്കാളും ഡേഞ്ചറാണ് എനർജി ഡ്രിങ്ക്. റീസെന്റ് സ്റ്റഡി തന്നെ നിങ്ങൾ നോക്കിയാൽ മതി, 3 ദിവസം മുമ്പത്തെ കേസാണ് ഞാൻ പറയുന്നത്. ഒരു 18-19 വയസ്സായ ഒരു പയ്യൻ മരിച്ചിട്ടുണ്ട്, കിഡ്നി ഫെയിലിയർ ആയിട്ട് മരിച്ചിട്ടുണ്ട്. സോ ആ ഈ എനർജി ഡ്രിങ്ക് സ്ഥിരമായിട്ട് കൺസ്യൂം ചെയ്തുകൊണ്ടാണ് അത് മരിച്ചത്. റീസെന്റ് ഒരു 2 വർഷം മുമ്പ് കേരളത്തിലും ഒരു കുട്ടി ഇതേപോലെ, ഒരു ഫുട്ബോൾ കളിക്കുന്ന ഒരു കുട്ടി ഇതേപോലെ എനർജി ഡ്രിങ്ക് കൂടുതൽ കഴിച്ചിട്ട് കിഡ്നി ഫെയിലിയർ ആയിട്ട് മരിച്ചിട്ടുണ്ട്. സോ അത് പ്രശ്നം തന്നെയാണ്.
2: ഓക്കെ, അപ്പോ ഇതിപ്പോ എല്ലാവർക്കും അറിയാം പ്രശ്നമാണ്, ഇപ്പൊ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ പഴയ കാലത്തേക്കാളും വിദ്യാഭ്യാസം വിവരമൊക്കെ കൂടുതലുള്ള ഒരു സമൂഹമാണ്. എന്നിട്ടും നമ്മൾ ഇത് കഴിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടിക്കുന്നുണ്ടെങ്കിൽ, അത് എനിക്ക് തോന്നുന്നു ഈ പ്രമോഷൻ അവർ കൊടുക്കുന്ന പരസ്യങ്ങൾ കണ്ടിട്ടല്ലേ, അതെന്തുകൊണ്ടാണ് അങ്ങനെ അത്രയും അഡിക്റ്റ് ആയിട്ട് മാറുന്നത് ജനങ്ങൾ? വേറൊന്നും കിട്ടാത്തത് കൊണ്ടാണോ?
3: അല്ല, അത് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ മുമ്പ് നമ്മുടെ ചിന്തയിൽ ആദ്യം വരുന്നത് അവരുടെ അഡ്വർടൈസ്മെന്റ് ആയിരിക്കും. അഡ്വർടൈസ്മെന്റ് ആണ് നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അഡ്വർടൈസ്മെന്റുകൾ പൊതുവെ നമ്മളെ 2-3 കാര്യങ്ങളിലാണ് നമ്മളെ പ്രേരിപ്പിക്കുക. ഒന്ന്, നമുക്ക് പ്രലോഭിപ്പിക്കും നമ്മളെ, അതായത് ഇത് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരെണ്ണം ഫ്രീ, എന്ന് പറഞ്ഞിട്ട് നമ്മളെ പ്രലോഭിപ്പിക്കും. ആ പ്രലോഭനങ്ങളിൽ നമ്മൾ അഡിക്റ്റായി വാങ്ങിക്കാം. അല്ലെങ്കിൽ ഇതിന്റെ ടേസ്റ്റ് ഇത്ര മാത്രമാണ്, നിങ്ങളിത് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞ് നമ്മളെ പ്രലോഭിപ്പിക്കാം. അപ്പൊ നമ്മൾ ടേസ്റ്റ് അറിയാൻ വേണ്ടി വാങ്ങിക്കാം. അതിൽ അഡിക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും നമ്മളെ കഴിപ്പിക്കുന്ന എന്തെങ്കിലും അതിനകത്ത് ഉണ്ടാവാം. പിന്നെ നമുക്ക് ഈ പറയുന്ന ഓഫേഴ്സ് ഒക്കെ കൂടുതൽ കാണിച്ചിട്ടാണ് നമ്മളെ ഓരോ പ്രൊഡക്റ്റും വാങ്ങിപ്പിക്കുന്നത്. സോ ഞാൻ എന്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു അഡ്വർടൈസ്മെന്റും കണ്ട് നമ്മൾ ഒരു പ്രൊഡക്റ്റും വാങ്ങിക്കരുത്. അതിനകത്ത് എന്താണോ അതിനകത്ത് എഴുതിയിരിക്കുന്നത്, അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, ഇതെല്ലാം വായിച്ചു നോക്കിയതിന് ശേഷം മാത്രമേ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പാടുള്ളൂ. അഡ്വർടൈസ്മെന്റ് കണ്ട് ഒരിക്കലും നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ പാടില്ല. നിങ്ങൾ ഇനി എപ്പോഴെങ്കിലും അഡ്വർടൈസ്മെന്റ് ടി വിയിൽ കാണുമ്പോൾ, ടി വിയിലോ പത്രങ്ങളിലോ എല്ലാം കാണുന്ന സമയത്ത് അതിന്റെ താഴെ ഒരു ഒരു ചെറിയൊരു ക്ലോസ് അവർ വെക്കുന്നുണ്ടാവും. ആ ക്ലോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ മാത്രമാണ്, ഇത് നോർമൽ ജീവിതവുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നൊരു ക്ലോസ് അവർ
2: സാങ്കല്പികം മാത്രം,
3: സാങ്കല്പികം മാത്രമാണ്. അപ്പൊ അതാരും ശ്രദ്ധിക്കാറില്ല, പക്ഷെ അതാരും നമ്മൾ ചിന്തിക്കാറുമില്ല. കാരണം ഇതെല്ലാം നമ്മൾ നോർമലൈസ് ചെയ്ത് കഴിഞ്ഞു. പരസ്യം കണ്ടു, നമ്മളൊരു പ്രൊഡക്റ്റ് കാണുന്നു, നമ്മൾ പരസ്യം കാണുന്നു, വാങ്ങിക്കുന്നു എന്നുള്ളത് നമ്മുടെ ശീലങ്ങളെ നോർമലൈസ് ചെയ്യാണ് അവർ ചെയ്യുന്നത്. അപ്പൊ കുട്ടികളെയാണ് ഈ പരസ്യങ്ങളിൽ കൂടുതലും കുട്ടികളെ ഉൾപ്പെടുത്താറുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്നറിയില്ല, ഒരു 70-80% പരസ്യങ്ങളിലും കുട്ടികളെ ഉൾപ്പെടുത്താറുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളൊരു പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരന്റ്സ് ഒരിക്കലും വേണ്ട എന്ന് പറയില്ല. അവർക്കൊരു ഒരു പ്രാവശ്യമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് എല്ലാ പരസ്യങ്ങളിലും ഇവർ കുട്ടികളെ ഉൾപ്പെടുത്തുന്നത്. കുട്ടികളെ സ്വാധീനിക്കുക എന്ന് പറയുന്നത് വളരെയധികം എളുപ്പമാണ്. അതുകൊണ്ടാണ് കുട്ടികളെ സ്വാധീനിച്ച് ഓരോ പ്രൊഡക്റ്റും സെയിൽ ചെയ്യുന്നത്. ഇത് കമ്പനികളുടെ മാർക്കറ്റിംഗ് ട്രിക്കാണ്. അതിൽ ശരിക്കും നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. പല രാജ്യങ്ങളും ഇപ്പോൾ ഈവൻ യു കെയിൽ പോലും നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നു, സ്കൂൾസിൽ ഇതുപോലുള്ള പരസ്യങ്ങൾ പാടില്ല. ഈവൻ എന്തിനാ, ഇന്ത്യയിൽ പോലും ആ നിയമമുണ്ട്, പക്ഷെ ആര് പാലിക്കുന്നു? ഞാൻ പേഴ്സണലായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട് ആരോഗ്യവകുപ്പിനും ശിശുക്ഷേമ കമ്മീഷനും. ഞാൻ പേഴ്സണലായിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. നമുക്ക് 2020 അന്നത്തെ FSSI CEO ആയിരുന്ന അരുൺ സിംഗാൾ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം കൊണ്ടുവന്ന ഒരു നിയമമുണ്ട്. എന്താ നിയമം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂൾ പരിസരങ്ങളിലോ സ്കൂൾ ക്യാൻറ്റീനുകളിലോ ജങ്ക് ഫുഡുകളുടെ പരസ്യമോ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നതോ ചെയ്യാൻ പാടില്ല. ഇത് നിയമമാണ്, എഴുതപ്പെട്ട നിയമമാണ്, ഇത് നിയമം നിലവിലുണ്ട്. ജങ്ക് ഫുഡുകൾ ഒരിക്കലും ക്യാൻറ്റീനുകളിൽ വിൽക്കാൻ പാടില്ല, അതിന്റെ പരസ്യങ്ങൾ പാടില്ല. സ്കൂളുകളുടെ 50 മീറ്റർ ചുറ്റളവിലും ഈ കാര്യം നിയമമാണ്. അതായത് സ്കൂളിന്റെ അടുത്തുള്ള കടകളിലോ ഒന്നും ജങ്ക് ഫുഡുകൾ വിൽക്കാൻ പാടില്ല, പരസ്യങ്ങളും പാടില്ല. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ സ്കൂളുകളുടെ ക്യാൻറ്റീന്റെ പരസ്യം പെപ്സിഡി
2: ആയിരിക്കും?
3: എല്ലാ സ്കൂളുകളുടെ പരിസരങ്ങളും ജങ്ക് ഫുഡുകൾ സുലഭമായിട്ട് വിൽക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെ ബ്രാൻഡ് ഉള്ളതുകൊണ്ട് ബ്രാൻഡ് ഇല്ലാത്തതുകൊണ്ട്, ഇൻഗ്രീഡിയൻസ് മെൻഷൻ ചെയ്തതുണ്ട്, മെൻഷൻ ചെയ്യാത്തതുണ്ട്, എന്താണ് അവിടെ വിൽക്കുന്നത് എന്നുള്ളത് ആ കടക്കാർക്ക് പോലും അറിയില്ല.
2: ശരിയാണ്,
3: ലാഭത്തിന് വേണ്ടിയിട്ടാണ് അവർ വിൽക്കുന്നത്. സോ ഇത് ഇതിനെതിരെ ഞാൻ കുറെ പരാതി കൊടുത്ത് ഇതിനെതിരെ അന്വേഷണം കൊണ്ടുവന്നിട്ടുണ്ട്. കുറെ അധികം കടകൾക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്, കുറെ കടകൾ പൂട്ടിയിട്ടുണ്ട് എന്റെ പരാതിയിലും പുറത്ത്. അപ്പൊ ഇത് ഒരാളുടെ പരാതിയിൽ പുറത്ത് മാത്രം ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഞാൻ പരാതി കൊടുത്ത് ചെയ്യിപ്പിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, ഇത് ഒരാളുടെ പരാതിയിന്മേൽ ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇത് റെഗുലർ റൊട്ടീൻ ആയിട്ട് ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് ഒരു പ്രാവശ്യം ചെയ്യും, പിന്നെ ഇത് പിന്നീട് അങ്ങോട്ട് ചെയ്യില്ല. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിസ്റ്റത്തിന്റെ ഫെയിലിയർ ഇരിക്കുന്നത്. ഇവിടെയാണ് ഈ സിസ്റ്റം കറക്റ്റായിട്ട് ഫോളോ, ആ നിയമത്തിൽ ഇത് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എല്ലാ മാസവും ആരോഗ്യവകുപ്പ്, അത് ഏത് പഞ്ചായത്താണോ മുനിസിപ്പാലിറ്റിയാണോ ഏത് ആരോഗ്യവകുപ്പാണോ, അവിടുന്ന് കൃത്യമായ ഇൻസ്പെക്ഷൻസ് ഈ സ്കൂളുകളിൽ ഉണ്ടാവണമെന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പല സ്കൂളുകളുടെ ക്യാൻറ്റീനുകളിൽ നിന്ന് FSSI ലൈസൻസ് പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. ആര് നോക്കുന്നുണ്ട് ഇവിടെ? സോ സിസ്റ്റം കറക്റ്റ് ആവാതെ ഇവിടെ നമ്മൾ ആരും തലകുത്തി നിന്നിട്ടും
2: ഒരു കാര്യമില്ല അല്ലേ? അത് വളരെ ശരിയാണ്.
1: സജിൻ സുരേന്ദ്രനായിരുന്നു ഇത്രയും നേരം നമ്മളോടൊപ്പം വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഉണ്ടായിരുന്നത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ, ശരിക്കും നമുക്ക് എല്ലാവർക്കും തിരിച്ചറിവുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇനിയും പങ്കുവെക്കേണ്ടതുണ്ട്. പക്ഷേ ഇന്നത്തെ ഗസ്റ്റ് റൂമിലല്ല, നെക്സ്റ്റ് വീക്കിലെ ഗസ്റ്റ് റൂമിൽ സജിൻ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യും. വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്കറിയാത്ത കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് ഇന്നത്തെ ഗസ്റ്റ് റൂം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ ഒന്നിക്കാം. അതുവരേക്കും കേട്ടുകൊണ്ടേ ഇരിക്കുക ഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുക.

0: ഇൻസ്റ്റന്റ് വിതൗട്ട് ബ്രേക്ക് വിത്ത് അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 04923226888. Mobile 9496000129.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടപ്പാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
5: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും
6: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.

0: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന. കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-9400-2-47684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം. അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
3: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. 80th സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് രാജ്യം. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ദേശീയ പതാകയുയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. ഭക്ഷ്യ സംസ്കരണ രംഗത്തെ മികവിനുള്ള വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരളത്തിന്. ജനകീയാസൂത്രണത്തിന്റെ 30th വാർഷികം മന്ത്രി കെ എം ഷാജി നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ശബരിമലയിൽ നെയ്യുടെ നിലവാരം ഉറപ്പാക്കാൻ പമ്പയിലും സന്നിധാനത്തും പരിശോധനാ ലാബ് സജ്ജമാക്കാൻ ദേവസ്വം ബോർഡിന് കത്ത് നൽകി മന്ത്രി കെ മുരളീധരൻ. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് 80th സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പതാക ഉയർത്തി. ചുവപ്പുകോട്ടയിൽ ആദ്യമായി വന്ദേമാതരം ആലപിക്കപ്പെട്ടു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ടായി. 1 വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി പരിശീലനം നൽകുമെന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. വിവിധ പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: വിഭിന്ന പരീക്ഷകൾക്ക് ഫ്രീ ഓൺലൈൻ കോച്ചിംഗ് ഹമലെ കർനെ കാ നിർണയ കിയാ ഹൈ. ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഹൈ ഹമാരെ പാസ്, ഉത്തമ ടാലന്റ് ഹൈ, ടീച്ചേഴ്സ് ഹൈ. ഉൻ സംസാധനോ കോ ജോഡ് കർകെ ഹം ദേശ് കെ നൌജവാനോ കോ ഫ്രീ കോച്ചിംഗ് ദേനെ കാ ഏക് പൂരാ നെറ്റ്വർക്ക് ഹം ഖഡാ കർനെ വാലെ ഹൈ.
0: പാർലമെന്റിലും സംസ്ഥാന നിയമസഭകളിലും സ്ത്രീകൾക്ക് 33% സംവരണം എത്രയും വേഗം ഉറപ്പാക്കാൻ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ കക്ഷികളും പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. കായിക മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 5 മുതൽ 15 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി രാജ്യവ്യാപകമായി ടാലന്റ് ഹണ്ട് സംഘടിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യവികസനത്തിന് ആക്കം കൂട്ടാനായി 7 ഘടകങ്ങളടങ്ങിയ സപ്തധാര പരിഷ്കരണ ചട്ടക്കൂടും പ്രഖ്യാപിച്ചു. പ്രകൃതി ദുരന്തങ്ങളും പ്രളയവും ബാധിച്ച പ്രദേശങ്ങളിലെ ജനങ്ങൾക്കൊപ്പം രാജ്യമുണ്ടെന്ന ഉറപ്പും പ്രധാനമന്ത്രി നൽകി. 80th സ്വാതന്ത്ര്യദിനത്തിൽ സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ദേശീയ പതാക ഉയർത്തി. കരുണയും സേവന തൽപരതയും സഹിഷ്ണുതയുമുള്ള പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. വിദ്യാഭ്യാസം, ആരോഗ്യം, മതേതരത്വം, രാഷ്ട്രീയ ബോധം എന്നിവയിൽ കേരളം രാജ്യത്തിന് മാതൃകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രളയമടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിടാൻ ശാസ്ത്രീയ സംവിധാനങ്ങൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. ജില്ലാ ആസ്ഥാനങ്ങളിൽ നടന്ന സ്വാതന്ത്ര്യദിന ഘോഷങ്ങൾക്ക് മന്ത്രിമാർ നേതൃത്വം നൽകി. നിയമസഭാ സമുച്ചയത്തിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളിലും വിപുലമായ പരിപാടികളാണ് നടന്നത്. തൃശൂർ ഭാരതീയ വിദ്യാഭവനിൽ കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി ദേശീയ പതാക ഉയർത്തി. കേരള വനിതാ കമ്മീഷൻ ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ദേശീയ പതാക ഉയർത്തി. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൽ മാനേജിംഗ് ഡയറക്ടർ ലോക്നാഥ് ബെഹ്റയും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓഫീസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥനും പതാക ഉയർത്തി. കേരള സർവകലാശാല ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല, എറണാകുളം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, HLL ലൈഫ് കെയർ ലിമിറ്റഡ്, കഴക്കൂട്ടം സൈനിക സ്കൂൾ എന്നിവിടങ്ങളിലും ദിനാഘോഷ പരിപാടികൾ നടന്നു. തിരുവനന്തപുരം ആകാശവാണി നിലയത്തിലും വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. നിലയം മേധാവി AG ബൈജു ദേശീയ പതാക ഉയർത്തി. ശബരിമലയിൽ ഭക്തർ കൊണ്ടുവരുന്ന നെയ്യുടെ നിലവാരം ഉറപ്പാക്കാൻ പരിശോധനാ ലാബ് സജ്ജമാക്കണമെന്ന് ആവശ്യപ്പെട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കത്ത് നൽകി മന്ത്രി കെ മുരളീധരൻ. സന്നിധാനത്തെയും പമ്പയിലെയും ആശുപത്രികളിൽ ഇതിനായി ആരോഗ്യ, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, ഫോറൻസിക് മെഡിസിൻ വിഭാഗം എന്നിവയുടെ സംയുക്ത ലാബ് സജ്ജമാക്കണം. വരുന്ന മണ്ഡലകാലത്തിന് മുമ്പായി ലാബ് സ്ഥാപിക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ വാങ്ങുന്നതിനും അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും കത്തിൽ പറയുന്നു. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരളത്തിന്. പ്രധാനമന്ത്രി ഭക്ഷ്യ സംസ്കരണ സംരംഭ രൂപവൽക്കരണ പദ്ധതി PMFME നിർവഹണത്തിലെ മികച്ച പ്രകടനത്തിനാണ് അംഗീകാരം. ഈ മാസം 24-25 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന PMFME കോൺക്ലേവിൽ പുരസ്കാരം വിതരണം ചെയ്യും. ജനകീയാസൂത്രണത്തിന്റെ 30-ാം വാർഷികത്തിന് നാളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ ഗേൾസ് ഹൈസ്കൂളിൽ തുടക്കം. തദ്ദേശ സ്വയംഭരണ മന്ത്രി KM ഷാജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. പീപ്പിൾസ് പ്ലാനിംഗ് എന്ന വെബ്സൈറ്റ് വഴിയായിരിക്കും ഒരു വർഷം നീണ്ടുനിൽക്കുന്ന വിവിധ പരിപാടികളുടെ ഏകോപനം. തിരുവനന്തപുരം മൃഗശാലയിൽ സന്ദർശകർക്ക് കാഴ്ചയുടെ വിരുന്നൊരുക്കാൻ സീബ്രകൾ എത്തുന്നു. ഗുജറാത്തിലെ വൻതാരയിൽ നിന്നും 3-ഉം 5-ഉം വയസ്സുള്ള സീബ്രകളെ എത്തിക്കാനുള്ള നടപടികൾ പൂർത്തിയായതായി മന്ത്രി OJ ജനീഷ് അറിയിച്ചു. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 9 വർഷത്തിന് ശേഷമാണ് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് സീബ്ര എത്തുന്നത്. പ്രത്യേകം തയ്യാറാക്കിയ അനിമൽ ആംബുലൻസിൽ റോഡ് മാർഗമാണ് സീബ്രകളെ തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്. ഏകദേശം 3 ദിവസം നീളുന്ന യാത്രയിൽ വെറ്ററിനറി സർജന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവയെ അനുഗമിക്കും. സീബ്രകളെ കൊണ്ടുവരുന്നതിന് പകരമായി തിരുവനന്തപുരം മൃഗശാലയിൽ നിന്ന് ഒരു ആൺ സിംഹവാലൻ കുരങ്ങനെയും ഒരു രാജവെമ്പാലയെയും വൻതാരയിലേക്ക് നൽകും. ഓണാവധിയിൽ തന്നെ സീബ്രകളെ സന്ദർശകർക്ക് കാണാൻ കഴിയുന്ന വിധത്തിലാണ് ക്രമീകരണങ്ങൾ നടത്തുന്നതെന്ന് മൃഗശാല അധികൃതർ വ്യക്തമാക്കി.
0: കേരളത്തിൽ 16 കോച്ചുകളുമായി വന്ദേഭാരത് ട്രെയിൻ സർവീസ് മറ്റന്നാൾ മുതൽ ആരംഭിക്കും. ബംഗളൂരു എറണാകുളം വന്ദേഭാരത് രാവിലെ 5:10 പുറപ്പെട്ട് ഉച്ചയ്ക്ക് 1:50 എറണാകുളത്തെത്തും. തിരികെയുള്ള സർവീസ് ഉച്ചയ്ക്ക് 2:20 പുറപ്പെട്ട് രാത്രി 11:00 ബംഗളൂരുവിലെത്തും. നിലവിൽ 8 കോച്ചുകളുമായാണ് വന്ദേഭാരത് സർവീസ് നടത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 80-ാം സ്വാതന്ത്ര്യ ദിനാഘോഷത്തോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം കേൾക്കാം. കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് തൃപ്പൂണിത്തുറ അത്തച്ചമയാഘോഷങ്ങൾ നാളെ ആരംഭിക്കും. മുഖ്യമന്ത്രി VD സതീശൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യും. മന്ത്രി അനൂപ് ജേക്കബ് അത്തപതാകയുയർത്തും. രാവിലെ 8:00 മുതൽ വൈകിട്ട് 3:00 വരെ പ്രദേശത്ത് ഗതാഗത നിയന്ത്രണമുണ്ടാകും. കൂടുതൽ വിവരങ്ങളുമായി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
4: ഉദ്ഘാടന ചടങ്ങിനുശേഷം ഓണാഘോഷങ്ങളുടെ വിളംബരം കുറിച്ച് അത്തം ഘോഷയാത്ര രാജനഗരിയിലേക്കിറങ്ങും. കേരളത്തിന്റെ നാടൻ കലാരൂപങ്ങളും ഗജവീരന്മാരും കണ്ണിനു കുളിരേകുന്ന നിശ്ചല ദൃശ്യങ്ങളും തൃപ്പൂണിത്തുറ നഗരത്തിനൊന്നാകെ നിറച്ചാർത്ത് പകരും. അത്തച്ചമയ ഘോഷയാത്രയിലും മറ്റു ആഘോഷ പരിപാടികളിലും സമീപ ജില്ലകളിൽ നിന്നുൾപ്പെടെ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുക.
0: സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന ഓണം വാരാഘോഷത്തിന്റെ പ്രചാരണാർത്ഥം വിനോദസഞ്ചാര വകുപ്പ് സൈക്കിൾ റാലി സംഘടിപ്പിക്കുന്നു. നാളെ രാവിലെ 7:00 തിരുവനന്തപുരം മാനവീയം വീഥിയിൽ നിന്നാരംഭിക്കുന്ന സൈക്കിൾ റാലി കിഴക്കേക്കോട്ട ഗാന്ധി പാർക്കിൽ അവസാനിക്കും. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. നെതർലൻഡ്സിലെ വാഗ്നർ ഹോക്കി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ 3-1 ഇന്ത്യ വിജയിച്ചത്. ശ്രീലങ്കയ്ക്കെതിരായ 1-ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ ആദ്യ ദിനം ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 2 വിക്കറ്റ് നഷ്ടത്തിൽ 288 റൺ എന്ന നിലയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 80-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ച് രാജ്യം. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച് രാഷ്ട്രപതി. ന്യൂഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ ദേശീയ പതാക ഉയർത്തി പ്രധാനമന്ത്രി. പൊതുപരീക്ഷകൾക്കായി ദരിദ്ര മധ്യവർഗ കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ഓൺലൈൻ പരിശീലനം നൽകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അടുത്ത ഒരു വർഷത്തിനുള്ളിൽ 1 കോടി യുവജനങ്ങൾക്ക് നിർമ്മിത ബുദ്ധി രംഗത്ത് പരിശീലനം നൽകുമെന്നും സ്വാതന്ത്ര്യദിനത്തിൽ പ്രഖ്യാപനം. ഭക്ഷ്യ സംസ്കരണ രംഗത്തെ മികവിനുള്ള വ്യവസായ മന്ത്രാലയത്തിന്റെ പുരസ്കാരം കേരളത്തിന്. ജനകീയാസൂത്രണത്തിന്റെ 30-ാം വാർഷികം മന്ത്രി KM ഷാജി നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ശബരിമലയിൽ നെയ്യുടെ നിലവാരം ഉറപ്പാക്കാൻ പമ്പയിലും സന്നിധാനത്തും പരിശോധനാ ലാബ് സജ്ജമാക്കാൻ ദേവസ്വം ബോർഡിന് കത്ത് നൽകി മന്ത്രി കെ മുരളീധരൻ. ഹോക്കി ലോകകപ്പ് പുരുഷ വിഭാഗത്തിൽ വെയിൽസിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: അഹല്യ FM 90.4, ഇറ്റ്സ് റിതം ഓഫ് പാലക്കാട്.

0: നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായു മലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
1: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപാസ് എറണാകുളത്തും
2: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
0: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ.

ഇനി ഓരോ നിമിഷവും പാട്ടുകൾ കൊണ്ട് ധന്യമാവട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ടുകേട്ട് കൂട്ടുകൂടാം.

0: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലി ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
1: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തി മംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിലാദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8081-69515-94002-476-84. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ. ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയസമ്പന്നരായ ഡോക്ടർമാരും, സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112-04923225000.
1: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.

0: സ്വപ്ന തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: അസ്ലി ലാൻഡ്മാർക്ക് BNI ഓണം ഫെസ്റ്റ് ഓഫറുകളുടെ മഹോത്സവം പാലക്കാട് സ്റ്റേഡിയം ഗ്രൗണ്ടിൽ ഓഗസ്റ്റ് 21 മുതൽ 31 വരെ. വരൂ, സന്ദർശിക്കൂ, ആനന്ദിക്കൂ, ആദായം നേടൂ. നമ്മുടെ വണ്ടിക്ക് മാത്രമല്ലേ ഇനി രാജ്യത്തിന്റെ വികസനത്തിനും വേഗത കൂടും. കാരണം ഇതാണ് E20 പെട്രോൾ. നമ്മുടെ സ്വന്തം കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ ചേർത്ത E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ കർഷകർക്ക് മികച്ച വരുമാനം ലഭിക്കുന്നതോടൊപ്പം കാർബൺ പുറന്തള്ളൽ വൻതോതിൽ കുറഞ്ഞ് വായുമലിനീകരണമില്ലാത്ത നല്ലൊരു നാളെ സാധ്യമാകുന്നു. എണ്ണ ഇറക്കുമതിയും വിദേശ നാണ്യ ചോർച്ചയും തടഞ്ഞ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അന്താരാഷ്ട്ര തലത്തിലെ യുദ്ധങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുന്ന ഇന്ധനക്ഷാമത്തിൽ നിന്ന് ഭാരതത്തെ സുരക്ഷിതമാക്കാനും ഇതിലൂടെ സാധിക്കുന്നു. ഇത് വെറുമൊരു ഇന്ധനമല്ല, സ്വയം പര്യാപ്ത ഭാരതത്തിലേക്കുള്ള കരുത്തുറ്റ ചുവടുവയ്പ്പാണ്. E20 പെട്രോൾ ഉപയോഗിക്കൂ, പ്രകൃതിയെയും രാജ്യത്തെയും ഒരുപോലെ സംരക്ഷിക്കൂ.
2: ഓണത്തെ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ശ്രദ്ധിക്കൂ, നിങ്ങൾ പി എം സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ?
5: ഭാരത് സർക്കാർ കാ ലക്ഷ് സോളർ പവർ സേ ബിജ്ലി ബിൽ സീറോ കർനേ കാ ജി ഹേ.
4: ഇതിലൂടെ നിങ്ങളുടെ വീട് ഒരു സൂര്യഗ്രഹമായി മാറുന്നു. അതായത് വൈദ്യുതി ബില്ല് സീറോ. ഇനി അധികമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ അത് ഗ്രിഡിലേക്ക് നൽകി നിങ്ങൾക്ക് പണം സമ്പാദിക്കുകയും ചെയ്യാം. ഇനി എന്തിനു കാത്തു നിൽക്കുന്നു? ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ pmsuryaghar.gov.in.
6: സ്വയംവര സിൽക്സിൽ നിന്നും ഷോപ്പ് ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന 30 കപ്പിൾസിന് നേടാം ഒരു ഇന്റർനാഷണൽ ട്രിപ്പ്. അപ്പൊ ഈ ഓണം ഇന്റർനാഷണൽ.

0: ബർത്ത്ഡേ വരവേൽക്കാൻ ഏറ്റവും ബെസ്റ്റ് ടൈം ജയലക്ഷ്മി ഒരുക്കുന്ന ബെസ്റ്റ് ഓഫ് ഓൾ ടൈം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊപ്പം ഈ ഓണക്കാലം ആഘോഷമാക്കൂ നമ്മുടെ ജയലക്ഷ്മിയിൽ. ജയലക്ഷ്മി ഇപ്പോൾ ബൈപ്പാസ് എറണാകുളത്തും.
1: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും ബാലകണ്ഠപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
2: നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000. സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
3: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
4: മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകമാരിൽ ഒരാൾ സിത്താര കൃഷ്ണകുമാർ. കുറച്ചും കൂടെ സ്നേഹത്തോടെ നമ്മൾ സിത്തുമണി എന്ന് വിളിക്കുന്ന സിത്താരയുടെ സംഗീത ജീവിതത്തിലൂടെയുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ. സിനിമാ സംഗീതത്തിന്റെയും സ്വതന്ത്ര സംഗീതത്തിന്റെയും ഒക്കെ വിശാല ലോകത്ത് തന്റെ ശബ്ദമാധുര്യം പകർന്ന ഒരു കലാകാരി കൂടിയാണ്. കർണാടക സംഗീതം, ഹിന്ദുസ്ഥാനി സംഗീതം, അത് മാത്രമല്ല മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ശ്രദ്ധേയമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ള ഒരു മികച്ച ഗായിക. 3 തവണയാണ് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച ഗായികയ്ക്കുള്ള അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. റിയാലിറ്റി ഷോകളുടെ ഒരു വിജയങ്ങളിൽ നിന്നൊക്കെ ലോകത്തിന്റെ വിവിധ വേദികളിലേക്ക് ഈ സംഗീതം എത്തിച്ച സിത്താര കൃഷ്ണകുമാർ ഇന്ന് ഒരു പിന്നണി ഗായിക എന്നുള്ള രീതിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരാളല്ല, സംഗീതത്തിന്റെ അതിരുകളൊക്കെ ഭേദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വതന്ത്ര സംഗീതജ്ഞ കൂടിയാണ്. സംഗീതത്തിലൂടെ ഒരു ഇൻഡിപെൻഡന്റ് സ്പേസ്, തന്റേതായ സന്തോഷമുള്ള ഒരു സ്പേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗായിക. തന്റെ വ്യത്യസ്തമായ ശബ്ദത്തിലൂടെ മലയാളിയുടെ ഹൃദയങ്ങൾ കീഴടക്കിയ ഈ പ്രിയങ്കരിയായ ഗായികയുടെ ഒരു ഗാനത്തിലൂടെ നമുക്ക് ആരംഭിക്കാം. സ്റ്റേറ്റ് അവാർഡ് നേടിയ ഗാനം കാണെ കാണെ എന്ന സിനിമയ്ക്ക് വേണ്ടി രഞ്ജൻ രാജ് കമ്പോസ് ചെയ്ത് വിനായക് ശശികുമാർ വരികൾ എഴുതിയ പാൽ നിലാവിൻ പോയികയിൽ എന്ന ബ്യൂട്ടിഫുൾ സോങ്. സിത്താര ചേച്ചിയുടെ സൗണ്ടിൽ അത് കേൾക്കാനുള്ള ഒരു സുഖം ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമുക്ക് എൻജോയ് ചെയ്യാം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ. നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

ഇൻഡിപെൻഡന്റ് മ്യൂസിക് എന്ന് പറയുന്നത് ഒരു വലിയ ലോകമാണ് സംഗീതജ്ഞരുടെ മുന്നിലേക്ക് തുറന്നിടുന്നത്. അവിടെ ഒരു ഗായികയായിട്ടും ഒരു സംഗീത സംവിധായികയായിട്ടും ഒക്കെ നമ്മൾ സിതാര എന്ന ഗായികയെ കണ്ടിട്ടുണ്ട്. ഏലേലം ഗിളി എന്ന പാട്ട് മലയാളത്തിലും തമിഴിലും ഒക്കെ നമ്മൾ ആ പാട്ട് കേട്ടു. പക്ഷെ ഒരു പാട്ട് കമ്പോസ് ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറത്ത് അതൊരു വിഷ്വൽ ട്രീറ്റായി മാറ്റണം എന്ന ഒരു വലിയ തീരുമാനത്തിൽ നിന്നാണ് ആനന്ദ് മേനോൻ പോലുള്ള ഒരു ഡയറക്ടർ ഒരു ഇന്ത്യൻ മ്യൂസിക് വീഡിയോയുടെ ഭാഗമാകുന്നത്. ആനന്ദ് മേനോന്റെ അച്ഛനും അമ്മയും മ്യൂസിക് ടീച്ചേഴ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു മ്യൂസിക്കൽ ഫാമിലിയിലേക്ക് കടന്നു വന്നൊരു ഫീല് തന്നെയായിരുന്നു പ്രൊജക്ട് മലബാറിക്കസിനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ രണ്ട് ടീമുകളും ഒരുമിക്കുന്നു. ഒരു ഒരു പെൺകുട്ടിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജേണി നമ്മൾ അതിലൂടെ കാണുകയും ചെയ്തു. എപ്പോഴും ഒരു സ്റ്റോറി ഓഫ് ഗുഡ്നെസ്സിൽ നമുക്കൊക്കെ ഒരു വല്ലാത്ത പ്രതീക്ഷ ഉണ്ടാവാറുണ്ട് അല്ലേ? നമ്മളുടെ ആ നന്മകൾ കാണാനും അല്ലെങ്കിൽ മനുഷ്യരുടെ ഇടയിലുള്ള സ്നേഹവും കരുതലും ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് നമ്മൾ. മലയാളികളാണെങ്കിലും മറ്റ് ഭാഷയിലുള്ള ആൾക്കാരൊക്കെ ആണെങ്കിലും അത്തരം ഒരു ഹോപ്പ് എന്നും നമ്മൾ ആർട്ട് എന്നൊരു എലമെന്റിൽ എപ്പോഴും കാണുന്നൊരു കാര്യമാണ്. ആൻഡ് മഞ്ജു വാര്യർ എന്ന് പറയുന്ന ഒരു ആക്ട്രസിന്റെ ഒരു പ്രസൻസ് കൂടി ആ ഒരു വീഡിയോയിലേക്ക് വരുമ്പോൾ അതൊരു വലിയ സ്കെയിലിലേക്ക് ഉയരുകയാണ് ചെയ്തത്. ഒരു ആർട്ടിസ്റ്റിക് ഡെസ്റ്റിനേഷനിലേക്ക് എത്തിച്ചേരുന്ന ഒരു കുട്ടിയുടെ സ്റ്റോറി ഏലേലം ഗിളി എന്ന ഈ പാട്ട് തന്നെയാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. നല്ല മനോഹരമായ വരികൾ ബി കെ ഹരിനാരായണൻ തന്നെയാണ് വരികൾ എഴുതിയിട്ടുള്ളത്. പ്രൊജക്ട് മലബാറിക്കസ് തന്നെ കമ്പോസ് ചെയ്ത് പാടിയിട്ടുള്ള ഈ പാട്ട് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. ഓർമ്മയിലുണരും ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഹല്യ FM-ൽ നിങ്ങളോടൊപ്പം ആർജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

യുവജനോത്സവ വേദിയിലൊക്കെ ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നു സിതാര കൃഷ്ണകുമാർ. പിന്നീട് റിയാലിറ്റി ഷോസിൽ നമ്മൾ കണ്ടു. ആൻഡ് ഒരു നല്ല ഗായിക എന്നതിനേക്കാൾ അപ്പുറത്തൊരു നല്ല പെർഫോമർ എന്ന് വിളിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ആൻഡ് സിതാര ചേച്ചിയുടെ കോൺസേർട്ടിന് പോയിട്ടുള്ള മിക്ക ആൾക്കാരും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എപ്പോഴും ആ കോൺസേർട്ടിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുവന്ന ഒരു പാട്ട് തന്നെയാണ് ഗോദ എന്ന സിനിമയിലെ വൗ സോങ്. ആൻഡ് ആ പാട്ടിനെ ഒട്ടും പോറലേൽപ്പിക്കാതെയുള്ള ഇംപ്രവൈസേഷൻസ് കൂടി നമ്മൾ സിതാരയുടെ പല പാട്ടുകളിലും അല്ലെങ്കിൽ ഷോസിലും നമ്മൾ കണ്ടിട്ടുണ്ട്. സോ മറ്റൊരു ഷാൻ റഹ്മാൻ മാജിക് പ്ലസ് സിതാരയുടെ ശബ്ദം കൂടിയായപ്പോൾ അത് മറ്റൊരു മ്യൂസിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് നൽകിയത്. മനു മഞ്ജത്ത് വരികൾ എഴുതി, ഷാൻ റഹ്മാൻ കമ്പോസ് ചെയ്ത് ഗോദ എന്ന സിനിമയ്ക്ക് വേണ്ടി സിതാര പാടിയിട്ടുള്ള ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹലിയ FM-ൽ RG ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: idea.
1: Pasandaya.
2: Huh?
1: I'll join you.
2: Okay, please.

പല പാട്ടുകളും കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ഇത് പാടിയിരിക്കുന്നത് സിത്തുമണിയാണ്, അല്ലെങ്കിൽ ഇത് സിത്താരയാണ് പാടിയിരിക്കുന്നത്, ഇത് സിത്താരയുടെ ശബ്ദമല്ലേ എന്ന് പെട്ടെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാറുണ്ട്. അത് തന്നെയാണ് ആ ശബ്ദത്തിന്റെ ഒരു യുണീക്ക്നെസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മലയാള സിനിമയിൽ പല ഡബ്ബിംഗ് പാട്ടുകൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മൾ എല്ലാ ഭാഷകളിലേക്കും ഉള്ളൊരു പാൻ ഇന്ത്യൻ സിനിമയൊക്കെ പലപ്പോഴും പറയുന്ന സമയത്ത് അതിൽ സിത്താരയുടെ പേര് തീർച്ചയായിട്ടും ഉണ്ടാവാറുണ്ട്, സിത്താരയുടെ പാട്ടുകൾ അതിലുണ്ടാവാറുണ്ട്. ആൻഡ് അതിൽ ഏറ്റവും നല്ല എക്സാമ്പിളാണ് ദേവിശ്രീ പ്രസാദ് കമ്പോസ് ചെയ്തിട്ടുള്ള പല പാട്ടുകളിലും സിത്താര എന്ന ഗായികയുടെ പ്രസൻസ്. ആൻഡ് പല അല്ലു അർജുൻ സിനിമകളും വളരെയധികം സമയമെടുത്ത്, അല്ലെങ്കിൽ തെലുഗ് സിനിമയിൽ ആ പാട്ട് റെക്കോർഡ് ചെയ്യാൻ എങ്ങനെയാണോ അവർ എഫേർട്ട് എടുക്കുക, അതേ എഫേർട്ടോടുകൂടി തന്നെ അവിടെ പോയി നേരിട്ട് തന്നെ റെക്കോർഡ് ചെയ്ത് കോൺസ്റ്റന്റ് ആയിട്ട് മീനിങ്ങുകളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് അത്തരം പാൻ ഇന്ത്യൻ സിനിമകളുടെ മലയാളമായിക്കോട്ടെ തമിഴായിക്കോട്ടെ വേർഷൻസ് എല്ലാം റെക്കോർഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് സാമി സാമി പോലുള്ള പാട്ടുകളൊക്കെ ഇത്രയും ഹിറ്റാവുന്നതും ആ പാട്ടിൽ നമുക്കൊരു ഒരു ഏച്ചുകെട്ടലുകളൊന്നും ഫീൽ ചെയ്യാത്തതും. സിത്താര അത്തരം വരികളൊക്കെ വളരെ മനോഹരമായിട്ട് പാടുന്ന ഒരു ഗായിക കൂടിയാണ്. സോ ഡി എസ് പി കമ്പോസ് ചെയ്ത്, ദേവിശ്രീ പ്രസാദ് കമ്പോസ് ചെയ്ത്, സിജു തുറവൂർ വരികൾ എഴുതി പുഷ്പ എന്ന സിനിമയ്ക്ക് വേണ്ടി സിത്താര പാടിയിട്ടുള്ള സാമി സാമി സോങ് തന്നെയാണ് നമ്മൾ ഓർമ്മയിലുണരം ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. നിങ്ങളോടൊപ്പം മഹൽ എഫ് എമ്മിൽ ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

കീരവാണി എന്ന ലെജൻഡ് സിതാര കൃഷ്ണകുമാറിന്റെ സ്റ്റുഡിയോയിൽ എത്തിയ ഒരു വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ. ആൻഡ് പ്രൊജക്ട് മലബാറിക്കസ് എന്ന കോൺസേർട്ട് ടീമിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലൈഫിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേജ് ആയിരുന്നു അത്. അദ്ദേഹം വരികയും സ്റ്റുഡിയോയിൽ വന്ന് പല പല കാര്യങ്ങൾ അവരോട് സംസാരിക്കുകയും ഒരു റെക്കോർഡിംഗ് സെഷൻ എങ്ങനെയാണ് നടക്കുന്നതിനെ പറ്റിയുള്ള എല്ലാ സംശയങ്ങളും വളരെ ഭംഗിയായി തീർത്തു കൊടുക്കുകയൊക്കെ ചെയ്തു അദ്ദേഹം. സോ അതിൻ്റെ ക്ലിപ്സ് കാണുമ്പോൾ തന്നെ മറ്റൊരു വീഡിയോ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു മറ്റൊരു മ്യൂസിക് ആൽബത്തിനെ പറ്റിയൊക്കെ അവർ സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കമ്മിങ് സൂൺ എന്നുള്ളതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ കീരവാണി ഇഷ്ടപ്പെട്ട ഒരു പാട്ടുണ്ട് പ്രൊജക്ട് മലബാറിക്കസിൻ്റെ, ചായപ്പാട്ട്. എനിക്ക് തോന്നുന്നു ചായ ഇഷ്ടപ്പെടാത്തവരായിട്ടുള്ള മലയാളികൾ വളരെ കുറവായിരിക്കും. ചായേനെ ഒരു ഇമോഷനായിട്ട് കാണുന്ന ആൾക്കാരാണ് കൂടുതൽ മലയാളികളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ചായയെപ്പറ്റി ഒരു പാട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ ഓർമ്മകളെ പറ്റി ഒരു പാട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ചലഞ്ചിങ് കാര്യമാണ്. പക്ഷേ ആ ചലഞ്ചിനെ വളരെ ഭംഗിയായി എടുക്കുകയും ഒരു കുഞ്ഞു പാട്ടിലൂടെ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് വേഗം കടന്നുകൂടിയ ചായപ്പാട്ട് തന്നെയാണ് കീരവാണിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട, വളരെ ഓർഗാനിക്കായിട്ട് ചെയ്തിട്ടുള്ള ഒരു പാട്ട് എന്ന് അപ്രീഷിയേറ്റ് ചെയ്ത ഗാനം. സോ അത്തരം വലിയ മ്യൂസിക് ലെജൻഡ്സ് ഒരു പാട്ടിനെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ ഈ പാട്ട് പ്ലേ ചെയ്യാതെ നമുക്ക് എങ്ങനെ സമാധാനമായിട്ടിരിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ സിതാര തന്നെ കമ്പോസ് ചെയ്ത് പാടിയിട്ടുള്ള, മൂസൻ പരാരി വരികൾ എഴുതിയിട്ടുള്ള ചായപ്പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹലിയ FM-ൽ RJ ഹീര സ്റ്റേ ചെയ്യുന്നുണ്ട്.

സിതാര കൃഷ്ണകുമാർ എന്ന ഗായികയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, ഇനി അതിന്റെ മുകളിലൊരു പാട്ട് വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എത്ര പേര് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് യോജിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ കൺകൾ നീയേ എന്ന പാട്ട് ഒരു തമിഴ് ഗാനമാണ്. പക്ഷെ എത്ര പെട്ടെന്നാണ് ആ പാട്ട് മലയാളികളുടെ ഇടയിലും അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഇടയിലേക്കൊക്കെ എത്തിയത് എന്നുള്ളത് ഒരു വലിയ അതിശയമല്ല. കാരണം ആ പാട്ട് അതിനുള്ളതുണ്ട്. അത്ര മനോഹരമായൊരു ഗാനമാണ്. ജി വി പ്രകാശാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് വളരെ മനോഹരമായിട്ടുള്ള വരികളാണ്. താമരയാണ് അതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത്. ഒരു അമ്മയുടെയും മകൻ്റെയും ബോണ്ട് പറയുന്ന ഒരു പാട്ടാണ് ഈ സിനിമയേക്കാൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഈ പാട്ടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിൻ്റെ റീക്രിയേറ്റഡ് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അമ്മമാർക്ക് മാത്രമല്ല, അമ്മയുടെ സ്നേഹം അനുഭവിച്ചിട്ടുള്ള എല്ലാവർക്കും കണക്ട് ആവുന്നതുകൊണ്ട് തന്നെ ഇതൊരു യൂണിവേഴ്സൽ നേച്ചറുള്ള ഒരു സോങ് തന്നെയാണ്. ഇപ്പോഴും തമിഴ് ഓഡിയൻസിന്റെ ഇടയിൽ സിത്താര എന്ന ഗായികയെ കൂടുതൽ ആൾക്കാർ അറിയപ്പെടുന്നത് ഈ പാട്ടിലൂടെയാണെന്നൊരു ഇന്റർവ്യൂവിൽ കഴിഞ്ഞ ദിവസം സിത്താര ചേച്ചി പറയുണ്ടായി. സോ ഇപ്പോഴും യൂട്യൂബിൽ കമന്റുകൾ വന്നുകൊണ്ടിരിക്കുന്നതാണ് പറയുന്നത് ആ പാട്ടിന്. കാരണം ഇപ്പോഴും ആൾക്കാരത് കേൾക്കുന്നുണ്ട്, ഇപ്പോഴും ആ പാട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ആ പാട്ടിലൂടെ ഒരു സ്നേഹത്തിന്റെ ഒരു ലോകത്തേക്ക് ഒന്ന് കാലെടുത്തു വെക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് ഈ പാട്ടിന്റെ ഒരു വിജയം. ആൻഡ് അതിൽ സിത്താര എന്ന ഗായികയുടെ ശബ്ദം കൂടിയാകുമ്പോൾ അത് മറ്റൊരു തലത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നു. ഈ പാട്ട് തന്നെയാണ് അപ്പൊ നമ്മൾ കേൾക്കാൻ പോകുന്നത്. താമരൈ വരികളെഴുതി, ജി വി പ്രകാശ് കമ്പോസ് ചെയ്ത് മുപ്പൊഴുതും ഉൻകർപ്പനകൾ എന്ന സിനിമയിലെ ഈ പാട്ട് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം അഹല്യ FM-ൽ RJ ഹീര സ്റ്റേ ട്യൂൺഡ്.

ഓണമായാൽ നമ്മൾ കേൾക്കുന്ന പാട്ടുകളുടെ ഒരു ലിസ്റ്റിൽ ഉറപ്പായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പാട്ട്, സാധ്യതയല്ല ഉറപ്പായിട്ടും ഉള്ള ഒരു പാട്ട്, തിരുവാവണിരാവ്. വളരെ കാഷ്വൽ ആയിട്ട് റെക്കോർഡ് ചെയ്തൊരു പാട്ടാണിത് എന്നാണ് സിത്താര ചേച്ചി പറഞ്ഞിട്ടുള്ളത്. ഒരു വൺ മാൻ ആർമിയാണ് ഷാൻ റഹ്മാൻ എന്ന സംഗീത സംവിധായകൻ. സോ വളരെ കാഷ്വൽ ആയിട്ട് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ പോയി, ഒരു ഓണപ്പാട്ട് മൂഡിലാണ്. സോ അത് അങ്ങനെ തന്നെ പാടി. ആൻഡ് രണ്ട് സ്ഥലത്ത് നിന്നിട്ടാണ് ഇത് രണ്ടുപേരും പാടിയിട്ടുള്ളത്. ഒരു ഡ്യുവറ്റ് സോങ് ആണ്. ഉണ്ണി മേനോനാണ് ഇതിൻ്റെ മെയിൽ പോർഷൻ പാടിയിട്ടുള്ളത്. ആൻഡ് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മറ്റൊരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം പാടി അയക്കുകയും സിത്താര നമ്മുടെ ഷാൻ റഹ്മാൻ്റെ സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടാണ് ഈ പാട്ട് പാടിയിട്ടുള്ളത്. ഒരു ബ്യൂട്ടിഫുൾ ഓണപ്പാട്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മലയാളികളുടെ മനസ്സിൽ ഓണം ഒരു വലിയ വികാരം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പാട്ടും ഒരു വലിയ വികാരമായി തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നു. നല്ല മനോഹരമായിട്ടുള്ള വരികളാണ് മനു മഞ്ജിത്ത് ഇതിനു വേണ്ടി എഴുതിയിട്ടുള്ളത്. ഓണത്തിൻ്റെ ആ മെമ്മറീസിലേക്കും ഫാമിലീസിൻ്റെ ഒരു ബോണ്ടിലേക്കൊക്കെ നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ജേക്കബിൻ്റെ സ്വർഗരാജ്യം. അപ്പോൾ ആ സിനിമയിലെ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു പാട്ട് എന്ന് തന്നെ വേണം പറയാൻ. ഷാൻ റഹ്മാൻ കമ്പോസ് ചെയ്ത് സിത്താര കൃഷ്ണകുമാറും ഉണ്ണി മേനോനും ചേർന്ന് പാടിയിട്ടുള്ള ഈ ഓണപ്പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. തിരുവാവണിരാവ് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മഹലി എഫ് എമ്മിൽ ആർ ജി ഹീര സ്റ്റേ ട്യൂൺഡ്.

സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുള്ള മറ്റൊരു ഗാനം. സിതാര കൃഷ്ണകുമാർ എന്ന ഗായികയെ ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നമ്മൾ ഓർക്കുകയാണ് ഏനുണ്ടോടി അമ്പിളിച്ചന്തം. ഒരു പഴയ കാലഘട്ടത്തിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോയ ഒരു സിനിമ, അത്രയും തന്നെ ആപ്റ്റായ ഒരു പാട്ട്. ആൻഡ് ഒരു കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു പാട്ടാണല്ലേ ഇത്. ഇന്നോ ഇന്നലെയോ നടക്കുന്ന ഒരു സിനിമയിൽ ഒരുപാട് കാലങ്ങൾ മുൻപ് നടന്ന ഒരു കാലത്തെ നമ്മൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ കാലത്തിനനുസരിച്ച് നമ്മൾ പാട്ടുകൾ പാടണം എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സോ അന്ന് കാലത്തുള്ള സിംഗേഴ്സിൻ്റെ പാട്ടുകൾ കറക്റ്റായി അത് കേൾക്കുകയും അതിനെ അനുകരിക്കാതെ തൻ്റെതായ രീതിയിൽ തൻ്റെ ശബ്ദത്തിൽ നിന്ന് എന്ത് ടെക്സ്ചർ ഈ പാട്ടിന് വേണ്ടി കൊടുക്കാൻ പറ്റും എന്നുള്ളത് അന്വേഷിച്ച് കൃത്യമായി ഒരു വ്യത്യസ്തമായ ഒരു വോയിസ് എക്സ്പീരിയൻസ് നമ്മൾ സിതാര കൃഷ്ണകുമാർ എന്ന ഗായികയിൽ നിന്ന് കേട്ട ഈ പാട്ട് ഒരുപാട് പേരുടെ ഫേവറേറ്റ് സോങ് തന്നെയാണ്. മ്യൂസിക് ഡയറക്ടർ എന്ത് ഡിമാൻഡ് ചെയ്യുന്നോ അത് കൊടുക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു ഗായികയുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ആ ഉത്തരവാദിത്തം ഏറ്റവും മനോഹരമായി നിർവഹിച്ച ഒരു ഗാനം കൂടിയാണ്. എം ജയചന്ദ്രനാണ് ഇത് കമ്പോസ് ചെയ്തിരിക്കുന്നത്. സോ ഓരോ വരികളും പാടുമ്പോൾ അദ്ദേഹം അത് എൻകറേജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസ് ആണ് ഈ പാട്ടിൽ നിങ്ങൾ കാണുന്നത് എന്നാണ് സിതാര ചേച്ചി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. സെല്ലുലോയിഡ് എന്ന സിനിമയിൽ എങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ വരികൾ എഴുതി, എം ജയചന്ദ്രൻ കമ്പോസ് ചെയ്ത ഏനുണ്ടോടി അമ്പിളിച്ചന്തം എന്ന ഗാനം. ഓൺലി ഓൺ അഹല്യ എഫ് എം. നിങ്ങളോടൊപ്പം ഓർമ്മയിലുണരും ഗാനങ്ങളിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ആർ ജി ഹിരയാണ്. സ്റ്റേ ട്യൂൺഡ്.

ഈ പാട്ടിനെ പറ്റി എങ്ങനെ സംസാരിക്കണം എന്നെനിക്കറിയില്ല. കാരണം ഒരു മെഡിറ്റേറ്റീവ് ഫീലുള്ള ഒരു പാട്ടാണ് ചരാദുകൾ. ഒരു ഹസ്കി വോയിസിൽ നമ്മൾ ആദ്യമായിട്ടൊരു താരാട്ട് പാട്ട് കേട്ടു എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പാട്ടല്ലേ. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ശബ്ദമാണ് സിതാര കൃഷ്ണകുമാറിൻ്റെ. നമ്മളൊരിക്കലും ഒരു താരാട്ട് പാട്ട് പോലുള്ളൊരു പാട്ട് നമ്മൾ ഒരിക്കലും അവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ ഈ പാട്ട് ആ സിനിമയിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത് അത്തരമൊരു സിറ്റുവേഷനിലാണ്. സുഷിൻ ആണ് ഈ പാട്ട് കമ്പോസ് ചെയ്തിരിക്കുന്നത്. സുഷിൻ്റെ മറ്റൊരു മാജിക് എന്ന് തന്നെ പറയണം ഈ ഒരു പാട്ടിന്. ആൻഡ് ആദ്യമായിട്ട് സുഷിനും സിതാരയും കാണുന്നത് ഈ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പാടാൻ കൊതിക്കുന്ന വരികൾ എന്ന് കൂടി പറയണം. അൻവർ അലി സിംഗേഴ്സാണ് ഇതിൻ്റെ വരികൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഒരു പുതിയ അനുഭവം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ പാട്ടിൻ്റെ ഒരു വലിയ വിജയം. സിംഗിൾ ടേക്കിൽ എടുത്തിട്ടുള്ള ഒരു പാട്ടാണ്. ഒരു നൈറ്റ് ലൈഫ് എന്ന് മാത്രമാണ് സിതാരയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് സിനിമയിൽ എങ്ങനെ വരും, എവിടെയാണ് ഈ പാട്ട് പ്ലേ ചെയ്യുന്നതിനെ പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്താണോ സുഷിൻ ആവശ്യപ്പെട്ടത്, സുഷിൻ പാടി വെച്ചിട്ടുള്ള ആ റെക്കോർഡിംഗ് കേട്ടിട്ട് അതുപോലെ തന്നെ സിതാര ചേച്ചി പാടുമായിരുന്നു. ആൻഡ് നമുക്ക് കിട്ടിയത് ഒരു ഹെവൻലി എക്സ്പീരിയൻസ് എന്ന് വേണം പറയാൻ. സിതാരയും സുഷിനും ചേർന്ന് പാടി, സുഷിൻ കമ്പോസ് ചെയ്ത്, അൻവർ അലി വരികൾ എഴുതി. കുമ്പളങ്ങി നൈറ്റ്സ് എന്ന സിനിമയിൽ ഈ മനോഹര ഗാനം പ്ലേ ചെയ്യാതെ എങ്ങനെ ഓർമ്മയിലുണ്ടരും ഗാനങ്ങൾ കംപ്ലീറ്റ് ആവും അല്ലേ. സോ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം നിങ്ങളോടൊപ്പം. അഹല്യ FM LRG ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: ഗോപിസുന്ദർ എന്ന സംഗീത സംവിധായകനോടൊപ്പം ഒരുപാട് പാട്ടുകൾ പാടിക്കൊണ്ടിരുന്നൊരു സമയമാണ് സിതാര കൃഷ്ണകുമാർ എന്ന ഗായിക. സോ മോഹമുന്തിരി, ബാബുവേട്ട, അത്തരം പാട്ടുകളൊക്കെ പാടുന്ന കൂട്ടത്തിൽ തന്നെ പാടിയിട്ടുള്ള ഒരു പാട്ടാണ് നീ മുഖിലോ എന്ന ഗാനം, ഉയരെ എന്ന സിനിമയിൽ.
1: നീ മുഖിലോ പുതുമഴമണിയോ,
0: മനോഹരമായ വരികൾ, മനോഹരമായ ഗാനം. ആൻഡ് സിതാര ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഫാസ്റ്റായിട്ട് റെക്കോർഡ് ചെയ്ത പാട്ടാണ്. ഒരുപാട് പാട്ടുകൾ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്ന് പോകുന്നു, പാടുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെ പാടിയൊരു പാട്ട്. പക്ഷേ വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള സോങ് ആണ് എന്ന് പിന്നീടാണ് സിതാര റിയലൈസ് ചെയ്യുന്നത് എന്നൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പാട്ട് നമ്മൾ പാടി റെക്കോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് പിന്നീട് ആ പാട്ട് കേൾക്കുമ്പോഴായിരുന്നു, ഓ ഇത് കേട്ട് കേട്ട് പിന്നെ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണല്ലോ, ഇത് ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു പാട്ടായിരുന്നോ എന്നുള്ളത് ഒരു ഗായിക റിയലൈസ് ചെയ്യുന്നൊരു മൊമെൻറ്റ്. സോ അത്ര മനോഹരമായ ഗാനങ്ങൾ നമ്മൾ സിതാര ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനിയും സിത്തുമണിയുടെ മനോഹരമായ ഗാനങ്ങൾ വരട്ടെ, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിലും പ്ലേബാക്ക് സിംഗറായിട്ടും ഒക്കെ ഒരുപാട് ഗാനങ്ങൾ വരട്ടെ. അപ്പോൾ ഈ പാട്ടാണ് നമ്മൾ അവസാനമായി ഓർമ്മയിലുണരും ഗാനങ്ങളിൽ കേൾക്കാൻ പോകുന്നത്. റഫീഖ് അഹമ്മദ് വരികളെഴുതി, ഗോപി സുന്ദർ കമ്പോസ് ചെയ്ത്, സിതാര ആൻഡ് വിജയ് യേശുദാസ് ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്, ഫ്രം ദ മൂവി ഉയരെ. സോ തൽക്കാലത്തേക്ക് നമ്മളൊരു ബൈ ബൈ പറയാണ്. ഇന്നത്തെ ഓർമ്മയിലുണരും ഗാനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ദിവസം പാട്ട് കഥകളൊക്കെ ആയിട്ട് നമുക്ക് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺഡ്. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര ഓൺ അഹല്യ FM. ബൈ ബൈ, ടേക്ക് കെയർ ആൻഡ് ലവ് യു ഓൾ.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 678557. ഏവർക്കും ശുഭരാത്രി.